മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ஐயப்பன்மா.

ಮಕರ ಸಂಕ್ರಮ ಸಂಖ್ಯ ಕನಕ

ಅಪ್ಪ ಹರಿಹರ ಸುಧೇ ಶರಣಂ ಪೊನ್ನಯ್ಯಪ್ಪಾ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ഈ ജീവിതമുണ്ടല്ലോ, അത് ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല. നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ, അപമാനിച്ചവരുടെ, കൂടെ നിന്ന് ചതിച്ചവരുടെ ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ളത് തന്നെയാണെന്ന് സ്വയം പറഞ്ഞ് സ്വന്തം മനസ്സിനെ വീറോടും വാശിയോടും മുന്നേറി നിങ്ങളെ വെറുക്കുന്നവരെക്കാൾ ഒരു പടിയെങ്കിലും മുന്നിലെത്തി സ്ഥിരമായി ആ വിജയഗാഥ തുടരാനുള്ളതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 6:45 മധുരം സംസ്കൃതം, 8:30 ആകാശഗംഗ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 23. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പാരീസിലെ സോർബോണിൽ രൂപവൽക്കരിച്ചതും ബോംബെയിലെ ഡങ്കൻ ഡോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും ആഫ്രിക്കൻ രാജ്യമായ മോൾഡോവ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു ജൂൺ 23-നായിരുന്നു. ജൂൺ 23-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 23. ആയിരത്തി പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം സിറാജുദ്ദൌളയെ പ്ലാസിയിൽ വെച്ച് പരാജയപ്പെടുത്തിയത് ജൂൺ 23-നായിരുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പാരീസിലെ സോർബോണിൽ രൂപവൽക്കരിച്ചത് 1894 ജൂൺ 23-നായിരുന്നു. ജൂൺ 23-നായിരുന്നു ബോംബെയിലെ ഡങ്കൻ ഡോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. സൈമൺ കമ്മീഷൻ ലണ്ടനിൽ ഒരു ഫെഡറൽ ഇന്ത്യയും ബർമയും വേർപെടുത്തൽ ശുപാർശ ചെയ്തത് 1930 ജൂൺ 23-നായിരുന്നു. ജൂൺ 23-നായിരുന്നു ആഫ്രിക്കൻ രാജ്യമായ മോൾഡോവ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലെ റാണി കി വാവ്, ഹിമാചലിലെ ഗ്രേറ്റ് ഹിമാലയം നാഷണൽ പാർക്ക് എന്നിവ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2014 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഫ്രഞ്ചുകാരും ഫ്ലെമിഷും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവച്ചത് 1305 ജൂൺ 23-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
2: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യ വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൺ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൺ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
1: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:00 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ഓസ്ട്രിയക്കെതിരെ 9 ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38 ഓസ്ട്രിയൻ വലകുഴുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17 ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസിന് തൊട്ടു മുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2-0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
1: FI പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: പ്രവാചക പുനീത ത്രിപാഠി.
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
7: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി.
1: റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
4: ഭാരത് ജോ കർ റഹാ ഹേ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖനേ വാലാ ഹേ ഓർ യഹി ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കി ഗാരണ്ടി ഹേ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭി ഹേ, ഏക് ക്രെഡിബിൾ ഇക്കോണമി ഭി ഹേ.
3: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക്

0: ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ ജി രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐശി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18 ആണ്. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങി

0: പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ യു എസ് യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10-ാം ക്ലാസിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. 2022-ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ.

എട്ട് എട്ട് നാല് എട്ട് അഞ്ച് അഞ്ച് എട്ട് ഏഴ് എട്ട് അഞ്ച് എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
4: പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേക്ക് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ
5: സാധാരണ എല്ലാരും വലം കൈ അല്ലേ പറയാറ്.
4: അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്.
5: അതെ,
4: എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം.
5: സാറിന്റെ മക്കളുടെ ഭാഗ്യം.
4: എനിക്ക് മക്കളില്ല.
5: എനിക്ക് മക്കളേ ഉള്ളൂ. ഡോക്ടറെ കാണിച്ചില്ലേ?
4: അയ്യോ, ഞാൻ ബാച്ചലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചലറായിരുന്നു.
5: അപ്പൊ മുത്തച്ഛനോ?
3: മലയാളം ഒരിക്കലും മറക്കാത്ത ചിരിയുടെ ഉടമ സലീം കുമാർ യാത്രയായി. ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള മനുഷ്യന്റെ മഹാസിദ്ധിയിൽ വിശ്വസിക്കുകയും അത് ജീവിതത്തിന്റെ വഴിയും വെളിച്ചവുമാക്കുകയും ചെയ്ത ഒരാളുടെ വേർപാടാണിത്. അതുകൊണ്ട് തന്നെ ഓർമ്മയിലേക്ക് മായുമ്പോൾ 30 വർഷം കൊണ്ട് മലയാളിക്ക് സമ്മാനിച്ച ചിരിയുടെ നാനാർത്ഥങ്ങൾ സലീം കുമാർ ബാക്കിയാക്കുന്നു. ജീവിതത്തിന്റെ ഏത് കഠിന പ്രതിസന്ധിയെയും ചിരി കൊണ്ട് നേരിടാമെന്ന ലളിതവും സുന്ദരവുമായ ദർശനം മലയാള സിനിമയിലെ പ്രസാദാത്മകമായ ഒരു കാലം കൂടിയാണ് മറഞ്ഞത്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, പട്ടാളം, മീശമാധവൻ, മായാവി, തിളക്കം തുടങ്ങി എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ തനത് ചിരിയുടെ പൂന്തോട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമാ ഡയലോഗുകളും ദശാബ്ദങ്ങൾക്ക് ശേഷവും ഇന്നും പുതുതലമുറക്കാരെ അടക്കം ചിരിപ്പിക്കുന്നു. അവയിൽ ചിലത് പഴഞ്ചൊല്ലുകൾ പോലെ നമ്മുടെ ഭാഷ എന്നേക്കുമായി സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സലീം കുമാർ അനശ്വരമാക്കിയ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന കഥാപാത്രവും മായാവിയിലെ കണ്ണൻ ശ്രാങ്കുമൊക്കെ ആ സിനിമകളേക്കാൾ ഹിറ്റായെന്ന് കരുതുന്നവരുണ്ട്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ തുടങ്ങിയ കയ്യടി ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ഈ കഥാപാത്രങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ തന്നെയുണ്ട് ഈ ചിരിക്കാരന്റെ മാജിക്. ജീവിതത്തിൽ നന്ദി പറയാനുള്ളത് ചിരിയോടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒപ്പം അമ്മയോടും. അതേസമയം തന്നെ ചിരിയുടെ മറുവശത്ത് കരച്ചിലുമുണ്ടെന്ന ലളിത ദർശനം സലീം കുമാർ ഒരു കാലത്തും മറന്നില്ല. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം. അതാവുമ്പോൾ കരയുന്നത് ആരും അറിയില്ലല്ലോ. തലമുറകളെ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ചാർലി ചാപ്ലിന്റെ കണ്ണീർ നനവുള്ള ആ വാക്കുകൾ അദ്ദേഹമെന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു. സങ്കടത്തിന്റെയും വിങ്ങലിന്റെയും ഒക്കെ ആഴമെറിഞ്ഞ പകർനാട്ടങ്ങൾ തിരശീലയിൽ അനായാസം എത്തിച്ചത് ആ വലിയ നടന്റെ അഭിനയ ശേഷിയുടെ നിദർശനമായി.

നമ്മുടെ മുന്നിലുണ്ട്. സലീം കുമാറിൻ്റെ ആദ്യ ചിത്രമാണ് 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം. ആ ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനം നമുക്കിന്ന് കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് ബാലകൃഷ്ണൻ, ആലപിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ജെ യേശുദാസ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് സിദ്ദിഖ് ഷമീർ ആയിരുന്നു. ഷിജു എ ആർ, അശോകൻ, ഇടവേള ബാബു, ജഗതി ശ്രീകുമാർ, രശ്മി സോമൻ എന്നിവരാണ് സലീം കുമാർ ോടൊപ്പം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം പൊന്നും പൂവും വാരിച്ചൂടാം എന്ന മനോഹരമായ ഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ?
3: ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
4: നിങ്ങൾക്ക് പാടാൻ അറിയോ?
3: അറിയോന്നു, സംഗീതം പഠിക്കണം എന്ന മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിനിമത്തിന്റെ മരലാ. ഉസ്താദ് അലവലാദിൽ ഖാൻ ഒരു ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കീച്ചി. ഹോ, by the way, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമറിയോ? വേറെ ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി.
1: കഥാപാത്രങ്ങളെ തിരക്കഥയ്ക്ക് മുകളിലേക്ക് ഉയർത്തി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചിരിപ്പിച്ചിറക്കിയ നടനാണ് അന്തരിച്ച സലീം കുമാർ. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയും നിസ്സഹായതയുടെ ഉള്ളൊരുക്കങ്ങൾ പ്രതിഫലിപ്പിച്ചും സലീം കുമാർ തന്റെ അഭിനയ ജീവിതം സാർത്ഥകമാക്കി. അസുഖം സിനിമയിൽ നിന്ന് അല്പകാലം മാറ്റി നിർത്തിയെങ്കിലും തലമുറകൾക്ക് ആർത്തി ചിരിക്കാനും ചിന്തിക്കാനുമുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. കടും നിലത്ത് മുളച്ചു പൊങ്ങി കായും പൂവും ഫലങ്ങളുമായി വളർന്ന് ായിരുന്നു ആ അഭിനയ യാത്ര. മിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ മികച്ച നടനിലേക്കെത്തിയ പ്രതിഭാതിളക്കം. എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിലെ ചിറ്റാറ്റുകര എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലായിരുന്നു 1969 ഒക്ടോബർ 9 സലീം കുമാറിന്റെ ജനനം. ഇല്ലായ്മകൾ ധാരാളമായി ഉണ്ടായിരുന്ന ബാല്യം. കുടുംബത്തിൽ കലാരംഗത്തെ മുൻഗാമികൾ ആരുമില്ലായിരുന്നു. കൗമാരക്കാരനായ സലീമിന്റെ മനസ്സിൽ എന്നിട്ടും കലയുടെ നാമ്പുകൾ മുളപ്പൊട്ടി. ആ നാമ്പുകൾക്ക് നർമ്മത്തിന്റെ മണമായിരുന്നു. സലീം കുമാർ പിന്നീട് പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതത്തെ ചിരിക്കണ്ണാൽ മാത്രം നോക്കിയ ഒരു യാത്രയുടെ തുടക്കം. നാട്ടിൻപുറത്തെ സ്കൂളുകളും ക്ലബുകളും ഉത്സവ പറമ്പുകളുമെല്ലാമായിരുന്നു സലീം കുമാറിന്റെ ആദ്യകാല ഹാസ്യ പരീക്ഷണശാലകൾ. പിന്നീട് കലാഭവനിലും മറ്റുമായി ഒരു പ്രൊഫഷണൽ നർമ്മ കലാകാരനായുള്ള വളർച്ച. പ്രണയ സാഫല്യത്തോടെ നാട്ടുകാരി കൂടിയായ സുനിതയുടെ കഴുത്തിൽ താലി ചാർത്തിയതിന് പിറ്റേന്നാണ് സലീമിനെ തേടി ആദ്യ ചലച്ചിത്ര വാഗ്ദത്തം എത്തുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ആ ചിത്രത്തെക്കുറിച്ച് പിന്നീട് സലീം കുമാർ പറഞ്ഞത് ഇങ്ങനെ: എന്റെ രൂപം എനിക്ക് തന്നെ കാണാനുള്ള ശക്തിയില്ലായിരുന്നു, അതിനാൽ പടം കാണാൻ ഭാര്യയെ കൊണ്ടുപോയില്ല. ശ്രീനിവാസിനെ പോലെ സ്വയം പരിഹസിച്ച് നർമ്മം വാരി വിതറാൻ സലീം കുമാർ മടി കാണിച്ചിരുന്നില്ല. ആ നർമ്മബോധം തിരിച്ചറിഞ്ഞാണ് റാഫി മെക്കാട്ടിനും ഷാഫിയുമെല്ലാം അവരുടെ ചിത്രങ്ങളിൽ സലീം കുമാറിനെ തിരക്കഥയ്ക്ക് മുകളിലേക്ക് വളരാൻ അനുവദിച്ചത്. അതുകൊണ്ടാണ് മായാവിയിലെ സ്രാങ്കും കല്യാണരാമനിലെ പ്യാരിയും പുലിവാൽ കല്യാണത്തിലെ മണവാളനുമെല്ലാം ഇത്രയും ശക്തിയോടെ ഇപ്പോഴും നമ്മെ ചിരിയുടെ പൂരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മായാവിയിലെയും പുലിവാൽ കല്യാണത്തിലെയും എല്ലാം കഥാപാത്രങ്ങൾ തുടക്കത്തിൽ തീരെ ചെറുതായിരുന്നുവെന്നും ഷൂട്ടിംഗ് സമയത്ത് സലീം കുമാറിന്റെ പ്രകടനം കണ്ട് സെറ്റിൽ കൂട്ടച്ചിരി ആയതോടെ വളരാൻ അനുവദിച്ചവയാണെന്നും അണിയറക്കാർ പറഞ്ഞിട്ടുണ്ട്. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന രണ്ടാമത്തെ ഗാനം സലീം കുമാറിന്റെ വളരെ പ്രശസ്തമായ ചിത്രമായ പുലിവാൽ കല്യാണത്തിലേതാണ്. 2003 പുറത്തിറങ്ങിയ പുലിവാൽ കല്യാണത്തിന്റെ സംവിധാനം ഷാഫിയായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് വിധു പ്രതാപും ജോത്സ്നയും കോറസും ചേർന്ന്. പുലിവാൽ കല്യാണത്തിൽ സലീം കുമാറിനോടൊപ്പം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയസൂര്യ, കാവ്യ മാധവൻ, ലാൽ, ഹരിശ്രീ, അശോകൻ എന്നിവരായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന ഗാനം ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ.

0: Your favorite programs and music on your favorite radio. Radio Santhvanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹന്നക്കാരനാ?
3: ഏയ്, ദേഹത്തെ എണ്ണേർന്നെന്ന് ചോദിക്കുക.
2: അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന? രാമൻകുട്ടി അച്ചാർ. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ?
3: അതെങ്ങനെ മനസ്സിലായി?
2: മോനെ, കന്നിമാസം വന്നു എന്നറിയാൻ പറ്റിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല.
3: ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
2: എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തൽ പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാ. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ.
3: വാട്ട് ഡു യു മീൻ?
2: മീൻ അങ്ങനെ ഒന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ.

0: പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ചാൻ വന്നിരിക്കുന്നു.
1: അവഗണനകളുടെ ആദ്യകാലത്തും വലിയ തിരക്കിൻ്റെ ആരവകാലത്തും നിലം തൊട്ട് തന്നെ നടന്നു സലീം കുമാർ. ഒരേ മനസ്സ് സൂക്ഷിച്ചു, പൊതുവേദികളെയും ചിരി കൊണ്ട് നിറച്ചു. രാഷ്ട്രീയത്തിലടക്കം കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. എന്തും തുറന്നു പറയാൻ മടിച്ചില്ല. ശ്രീനിവാസിനെ പോലെ തന്നെ ആത്മപരിഹാസത്തോടെ സ്വയം ട്രോളാൻ ഇഷ്ടപ്പെട്ടു. കൃഷിയെ അത്രമേൽ ജീവിതത്തോട് ചേർത്തു. കഥ എഴുതുന്നത് പോലെയോ സിനിമ സംവിധാനം ചെയ്യുന്നത് പോലെയോ അതിലേറെയോ സർഗാത്മകമാണ് കൃഷി എന്ന് സലീം കുമാർ വിശ്വസിച്ചു. എത്ര ദൂരത്തിൽ ിലേക്കും ഉയരത്തിലേക്കും പോയാലും ജന്മദേശമായ പറവൂരിലേക്ക് തന്നെ മടങ്ങിയെത്തി. ജീവിതത്തിൽ നിന്ന് മടങ്ങിയതും അതേ മണ്ണിൽ വെച്ച് തന്നെ. ആരോ എഴുതിയ ഒരു തിരക്കഥ പോലെയാണ് ജീവിതമെന്ന് സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ദേശീയ പുരസ്കാരം വാങ്ങിയാലും ഓസ്കർ വാങ്ങിയാലും ശരി, ജീവിതം ഒരു ICU തീരാവുന്നതേയുള്ളൂ. ആ ഞാൻ എന്ത് ആഗ്രഹിക്കാനാണ്, സലീം കുമാർ ഒരിക്കൽ പറഞ്ഞു. നടന്റെ അഭിനയശേഷി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെങ്കിൽ കഥാപാത്ര വൈവിധ്യം അനിവാര്യമാണെന്ന് സലീം കുമാർ വിശ്വസിച്ചു. ലാൽ ജോസ് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ ഗൗരവ സ്വഭാവമുള്ള വേഷം കൊടുത്തപ്പോൾ മികച്ച രണ്ടാമത്തെ നടനുള്ള 2006 സംസ്ഥാന പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തി. പിന്നീട് സലീം അഹമ്മദിന്റെ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള 2011 ദേശീയ പുരസ്കാര ലബ്ധിയിലേക്കെത്തി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനാ മതിൽ പൊളിച്ചു, ഇനി ആർക്കും കടന്നു വരാം. ജീവിതം ചിരിച്ചു തള്ളണമെന്ന് ജീവിതകാലം അത്രയും പറഞ്ഞ സലീം കുമാറിന്റെ ഓർമ്മകൾ എന്നും തിളങ്ങി നിൽക്കും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അതിന്റെ ട്രോളുകളുമെല്ലാം ചിരിയായും ചിന്തയായും നൊമ്പരമായും തലമുറകൾക്കപ്പുറവും ഇവിടെ കാണും. ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനവും കിഞ്ചന വർത്തമാനവും വിട പറയുന്നു ആ അതുല്യ കലാകാരന്. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 2002 പുറത്തിറങ്ങിയ സലീം കുമാർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള കല്യാണരാമൻ എന്ന ചിത്രത്തിലെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാകാൻ എന്ന ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നിഷ്യസ്, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ്. കല്യാണരാമന്റെ സംവിധാനം നിർവഹിച്ചത് ഷാഫിയായിരുന്നു. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ലാലു അലക്സ്, ലാൽ, നവ്യ നായർ, ഇന്നസെന്റ്, കൊച്ചുപ്രേമൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജ്യോതിർമയി തുടങ്ങിയവരാണ് സലീം കുമാറിനോടൊപ്പം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: of human existence. So dear friends, I highly recommend adding Frankenstein to your reading list. Its haunting narrative and timeless themes will linger long after you finish the book. Whether you are a fan of classic literature or simply looking for a compelling story, Frankenstein is a must read that will leave you pondering the human condition. As we close the book on Frankenstein's haunting tale, we are left with more questions than answers. So, those who have not read the novel, please experience the eerie atmosphere, complex characters, and timeless themes for yourself. This masterpiece will challenge your perspectives and spark your imagination. So, dear listeners, dive into the world of Victor Frankenstein and his creation, and I'm sure you won't regret it. Thank you all for tuning into this episode. I hope you enjoyed our exploration of Victor Frankenstein. Please don't miss out our next gathering in the reading room for more literary discussions in the coming week. And that's a wrap for today's episode. Please post your comments in our WhatsApp number 8848558785. Signing off, Preeta Sugathan. You are now listening to Radio Santhunam 90.4 FM. Stay tuned for your favorite programs.
1: റേഡിയോ സാന്ദ്രം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദ്രം 90.4 FM.
2: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
3: അഭിനയ രാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരക നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേങ്കിച്ചാവേ, ഇത്തവണയ്യനെയാക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദ്ദമായ നീവ. ആയർദ്ദമായ

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9314. മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9314. മൊബൈൽ 9446-20-27-0.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച്

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി

0: ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം
1: ഞാൻ ബീനാഗുവേരയാണ്.
0: അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് നല്ല എനർജിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ എനർജിയിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി
1: 8848558785. അപ്പൊ പാർവതി, പാർവതി പറഞ്ഞു നല്ല എനർജറ്റിക് ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ അല്ലേ.
0: അതെ,
1: നമ്മുടെ എനർജറ്റിക് ആയിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളെ കൂടി നമ്മൾ ഒന്ന് എനർജറ്റിക് ആക്കണ്ടേ.
0: അതെ
1: അല്ലെ, അതിനുവേണ്ടിയാണ് ഈ ഒരു 1.5 മണിക്കൂർ നമ്മളുടെ ഒപ്പം ഉള്ളത് അല്ലേ.
0: അപ്പൊ
1: ഈ ഒരു എനർജറ്റിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ശുഭദിനം കൂടി കൊടുക്കണം അല്ലേ. ഇന്നത്തെ ശുഭദിനം എന്ന് പറയുന്നത് നമ്മളൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കാണല്ലേ, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും നമുക്ക് നേരവേ ഇല്ല. അപ്പൊ നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ സ്വന്തം മനസ്സിനെ അറിയാൻ ഒരിത്തിരി സമയം നമ്മൾ കണ്ടെത്തണം എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ശുഭദിനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് തിരക്കാണ്. രാവിലെ മുതൽ എഴുന്നേറ്റ് നമ്മൾ കുട്ടികളെ നോക്കുന്നു, വീട് നോക്കുന്നു, ജോലിക്ക് പോകുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചിട്ടുണ്ടോ, എടാ നിനക്ക് സുഖമാണോ എന്നൊരു ചോദ്യം സ്വന്തമായിട്ട് ചോദിച്ചിട്ടുണ്ടോ പാർവതി?
0: ഞാൻ ചോദിച്ചിട്ടില്ല. ശേഷി ചോദിച്ചിട്ടുണ്ടോ?
1: ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല.
0: എനിക്ക് സമയമുണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ട്.
1: അതെ, പക്ഷേ ഇനി അങ്ങനെയല്ല.
0: അതെ,
1: ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. നമ്മളെ സ്നേഹിക്കാൻ നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അല്ലേ. എന്താ നമ്മളെ ഒരു ഒരു നമ്മുടെ കണ്ണാടിയിലൊന്ന് നോക്കിയിട്ട് എടാ നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നിനക്ക് സന്തോഷമാണോ, നിനക്ക് എന്താ വേണ്ടേ അല്ലേ.
0: നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒക്കെ എന്നൊരു ചിന്ത മാറി ഡ്രൈവ് ചെയ്യരുത്.
1: അതെ,
0: അങ്ങനല്ല, നമുക്ക് സ്വയം ചോദിക്കാം അല്ലെ, എന്താണ് എനിക്ക് ആവശ്യം, ഞാൻ ഓക്കെ ആണോ, ഞാനിപ്പോ പോകുന്ന ലൈഫ് കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം.
1: അതെ, കാരണം നമ്മൾ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കും, എന്താണ് അല്ലെ, എന്താണ് നിന്നെ അലട്ടുന്നതെന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുമ്പോൾ എന്താണ് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ പാർവതി. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ തിരക്ക്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം എന്തായാലും കണ്ടെത്തുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം നമുക്ക് വേണ്ടി ഒന്ന് കണ്ടെത്തിക്കൂടാ?
0: അതെ, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കൂടി നമുക്ക് മനസ്സിലാവുക, അത് തിരുത്താനും സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്വയം കൂടി ഒന്ന് ചിന്തിക്കുക, നമ്മുടെ മനസ്സിനെയും കൂടെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഓക്കെ ആണോ, ഇനി എന്താണ് മുന്നോട്ട്, അല്ലെങ്കിൽ എങ്ങനെ വേണം, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക.
1: അതെ, അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം, കാരണം നിങ്ങൾ ഒരുപാട് പേരുടെ വിശേഷങ്ങൾ നിങ്ങൾ അന്വേഷിക്കാറുണ്ട് ഒരു ദിവസം തന്നെ. നമ്മൾ എത്രയോ പേരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്, നിനക്ക് സുഖമാണോ, നിന്റെ വീട്ടിൽ എങ്ങനെയുണ്ട്, നിന്റെ കുട്ടികൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പലരോടും അന്വേഷിക്കുന്ന ആ ഒരു നിമിഷത്തിൽ, ഒരു 5 മിനിറ്റ് ആ ഒരു നിമിഷത്തിൽ മാറ്റി വെച്ചിട്ട് നീ നിന്നോട് തന്നെ ചോദിക്കൂ, നിനക്ക് സുഖമാണോ, നിനക്ക് എങ്ങനെയുണ്ട്, നീ സ്ട്രോങ് ആണോ, നീ ഹാപ്പി ആണോ എന്നൊക്കെ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ.
0: അപ്പോൾ
1: നമ്മുടെ ഈ പറയുന്നത് പോലുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്, അതുപോലെ തന്നെ തിരുത്താവുന്ന കാര്യങ്ങളാണ്.
0: അതെ, അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ചിന്തിച്ചതുകൊണ്ട് തന്നെ തുടങ്ങുക. നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിശേഷങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ.
1: അതെ, റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങളോടൊപ്പം ഞങ്ങളുള്ളതോ

0: അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 8848555877 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്കും ഒരു തിടുക്കമുണ്ട് അല്ലേ പാർവതി?
1: അതെ, പെട്ടെന്ന് തന്നെ വിശേഷങ്ങളൊക്കെ അയക്കാം. അതേപോലെ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ദിവസത്തെക്കുറിച്ചൊക്കെ നിങ്ങളും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ പോയാലോ?
0: തീർച്ചയായിട്ടും. ഇന്ന് നല്ലൊരു വിശേഷം തന്നെയാണ് ഉള്ളത് അല്ലേ. എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്?
1: ഇന്ന് ലോക ഒളിമ്പിക്സ് ദിനമാണ്.
0: അതെ, ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുന്നത്, ലോകകപ്പൊക്കെ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് June 23 ലോകമെമ്പാടും ഒളിമ്പിക്സ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ഈ ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് എന്തുമായിരിക്കും ഓടിയെത്തുന്നത്? നമ്മുടെ
1: കായികപരമായ കാര്യങ്ങളായിരിക്കും ഓടിയെത്തുന്നത്.
0: തീർച്ചയായിട്ടും. എന്തൊക്കെ കായികപരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ലോകത്തുള്ളത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ പറയുന്ന നടത്തോ ആയാലും ഓട്ടോ ആയാലും എല്ലാം കായിക ഇനത്തിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഒരു ഇനമായിട്ട് അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഒരു ഒരു കായിക മേളയായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കായിക അധ്വാനം നടത്തുന്ന ഓരോരുത്തരും അവരുടെ സ്വപ്നങ്ങളുണ്ട്, അവരുടെ കഠിനാധ്വാനമുണ്ട് അല്ലേ. ഒരു ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കത് ആസ്വദിക്കാം. ആസ്വദിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര നിസ്സാരമാണ് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. പക്ഷെ അങ്ങനെ അല്ല. ഇതെന്ന് പറഞ്ഞാൽ 4 വർഷത്തിലൊരിക്കൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000 കണക്കിന് താരങ്ങൾ ഒരുമിച്ചെത്തുന്ന ഒരു മത്സരം ഉണ്ട് അല്ലേ. അപ്പോൾ അത് ആ ഒരു കായിക സ്നേഹവും അവരുടെ പരസ്പരമുള്ള ബഹുമാനവും ഒക്കെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ലോകം മുഴുവൻ ഒന്നിക്കുന്ന ഒരു നിമിഷമാണ് ആ ഒരു നിമിഷം എന്ന് പറയുന്നത്.
1: അതെ അതെ. അതേപോലെ തന്നെ ഒളിമ്പിക്സിന്റെ അടിസ്ഥാന മൂല്യം എന്നൊക്കെ പറയുന്നത് മികവ്, സൗഹൃദം, ബഹുമാനം എന്നിവയൊക്കെയാണ്. കാരണം വിജയവും പരാജയവും, ഒരു എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനൊരു വിജയമുണ്ട്, ഒരു പരാജയമുണ്ട് അല്ലേ. അപ്പോൾ വിജയവും പരാജയവും ചേരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അത് എടുക്കുക, അല്ലെങ്കിൽ അടുത്ത തവണയ്ക്ക് എത്രമാത്രം നമ്മൾ നമ്മളുടെ കഴിവ് കൂടുതൽ എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു ഒളിമ്പിക്സിലൂടെയൊക്കെ ആയിരിക്കും.
0: ഈ ഒളിമ്പിക്സ് എന്ന് പറയുമ്പം പാർവതി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രത്തോളം എഫേർട്ടായിരിക്കും അവർ അതിൻ്റെ പിന്നിലെടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ചില കായിക താരങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതാണ് അവർ. അവരുടെ കഴിവെന്ന് പറഞ്ഞാൽ അപാരമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള അത്ര കഴിവുള്ളവരാണ് പലപ്പോഴും ഈ ഒരു രംഗത്തേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ പലരും മുന്നോട്ട് വരുന്ന ഈ ഒരു കായിക താരത്തെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. ഈ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സ്വർണ്ണ മെഡൽ നേടുന്ന ഒരു കായിക താരത്തെ മാത്രമായിരിക്കാം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കൊണ്ടു കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെള്ളി മെഡൽ. ആ ഒരു മെഡൽ അല്ലെങ്കിൽ ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് മാത്രമായിരിക്കാം നമ്മൾ കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത്. പക്ഷേ അതിന് പിന്നിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമ്മാനം കിട്ടാത്ത എത്രയോ കായിക താരങ്ങൾ ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
1: ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഒളിമ്പിക്സ് കഴിയുമ്പോൾ അടുത്ത ഒളിമ്പിക്സിലേക്ക് അവരെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നീണ്ട വർഷങ്ങൾ, അതായത് 1 വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ അവരിങ്ങനെ തുടങ്ങി കാണും. അതേപോലെ നമ്മുടെ മേരി കോം ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആ അത്രയും പരിശീലനത്തിനൊടുവിൽ ലാസ്റ്റ് അവർ വിജയിച്ച് കഴിഞ്ഞ് ആ ഒരു നമ്മളുടെ നാഷണൽ ആന്തം ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അതായത് നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി അവർ വിജയം കണ്ടെത്തി എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ അവരുടെ ആഗ്രഹവും കഷ്ടപ്പാടും കഠിനാധ്വാനവും മാത്രമാണ്.
0: അതെ, തീർച്ചയായിട്ടും. എല്ലാവരും നല്ല ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഒളിമ്പിക്സ് ആയാലും നമ്മളുടെ ഈ ഒരു ലോകകപ്പ് ആയാലും എന്ത് കാര്യമായാലും നമ്മൾ കാണുന്നത് അല്ലേ. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് എന്ത് പറയണ്ടേ, മനുഷ്യരെ ഒന്നും ഈ സ്പോർട്സിൽ ഒരു വേർതിരിവും എങ്ങും ഇല്ല എന്നുള്ളതാണ്. രാജ്യം ഒന്നാകെ ഒന്നിക്കുന്ന ഒരു ദിനമാണ് ഈ ഒളിമ്പിക്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒളിമ്പിക് ഡേ ആയിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ശ്രോതാക്കളുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള ടൈമായി അല്ലേ.
1: അതെ,
0: അപ്പോൾ ഒളിമ്പിക്സ് വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വം.

0: സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലി കാത്തിരിക്കുന്നു. മാളിക്കൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക് 90.4 FM 2026.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എന്റെ ഒപ്പം
3: ഞാൻ ബീന ഗുവേരയാണ്. പാർവതി,
2: യെസ്,
3: നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലേ? ഇന്ന് ഒളിമ്പിക്സ് ദിനമാണ്. പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു ലോകകപ്പിൽ ഒരുപാട് വിശേഷങ്ങൾ ഇനി പറയാനുണ്ടല്ലേ. അപ്പോൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആ നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാം.
2: 8848558785. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചിലവിടെ ഞാൻ കഴിക്കാം അല്ലേ. നമ്പർ ഒരിക്കൽ കൂടി
3: 8848558785. അപ്പോൾ പാർവതി, നമ്മളിങ്ങനെ ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വിജയമുണ്ട്. എന്താണത്?
2: അതെ, നമ്മുടെ ഫ്രീ കിക്ക്.
3: അതെ, ഫ്രീ കിക്ക് അല്ലേ. ഫ്രീ കിക്ക് 2026 നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM അതുപോലെ തന്നെ നമ്മുടെ മാളിയേക്കലും ചേർന്ന് ഒരു വൺ ഓഫർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് പാർവതി?
2: അതെ, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യോത്തര മത്സരമൊക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനോടകം നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും, ആ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം. എന്നിരുന്നാലും ആരാണ് ആ വിജയ്, അല്ലെങ്കിൽ നമ്മുടെ ഏത് ശ്രോതാവാണ് അത് കിട്ടുന്നതെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. 5 ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രവചനം ഞങ്ങളെ അറിയിക്കുക പോസ്റ്റ് കാർഡിലൂടെ മാത്രം.
3: അതെ, പോസ്റ്റ് കാർഡിലൂടെ അയക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഞെറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത് അല്ലേ. അപ്പോൾ ആരാണ് ആ വിജയി, ആരാണ് ആ ഭാഗ്യവാൻ, ആരാണ് ആ ഭാഗ്യവതി എന്നറിയാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ.
2: അതെ, കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 8848558785 എന്ന നമ്പറിലേക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്.
3: അതെ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ചോദിക്കാം. അതുപോലെ തന്നെ 5 ചോദ്യങ്ങളാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. 5 ഒരുപോലെ ഫുൾ ആൻസർ തരുന്നവർക്ക് ഒരു ബമ്പർ സമ്മാനം കൂടി ഈ മാളിയേക്കലും റേഡിയോ സാന്ത്വനവും കൂടി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബമ്പർ സമ്മാനം വാങ്ങാനും അതുപോലെ തന്നെ ബാക്കിയുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞാനാണ്, ഞാൻ മേടിക്കും എന്നുള്ള ആ ഒരു ഫീലിങ്സോടുകൂടി അല്ലേ ഇന്ന് ഒളിമ്പിക്സ് ഡേ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ത്രില്ലോടുകൂടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആ ഒരു വാട്സപ്പ് മെസ്സേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ.
2: അതെ, ആ പ്രവചനം ഞങ്ങൾ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് മത്സരിക്കാവോ ബിൻ ശേഷി?
3: ആ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, അത് വേണ്ട അല്ലേ.
2: അത്രയും വലിയ വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
3: ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാർവതി, അത് ശ്രോതാക്കൾ കൊണ്ടുപോട്ടെ. ആരാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ലോകകപ്പിനെ കുറിച്ചൊക്കെ, അല്ല ഒളിമ്പിക്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ലോകകപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ മെസ്സിയെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലേ.
2: അതെ, കഴിഞ്ഞ 2 കളികളിലായി അർജന്റീന നേടിയ 5 ഗോളുകൾ നേടിയിരിക്കുകയാണ് നമ്മുടെ മെസ്സി അല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മെസ്സിയുടെ വിജയം ഞാൻ ആഘോഷിച്ചതാണ്. ഇത്തവണയും എനിക്കാണ് അതിന് അവസരം കിട്ടിയത് അല്ലേ വീരശേഷി.
3: തീർച്ചയായിട്ടും, നമ്മുടെ മെസ്സിയുടെ കഥ പറയുകയാണെങ്കിൽ ഫുട്ബോളിനേക്കാൾ വലിയൊരു പാഠമാണ് അതിനകത്ത് നൽകുന്നത് അല്ലേ. വിജയങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നൽകുന്നതല്ല, പക്ഷേ എത്രത്തോളം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഒളിമ്പിക്സ് ഡേയെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ ഇവരൊക്കെ എത്രത്തോളം വർഷങ്ങൾ എടുത്ത ആ ഒരു പരിശ്രമത്തിൻ്റെയും ആ ഒരു വിശ്വാസത്തിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് അവർ അനുഭവിക്കുന്ന ആ ഒരു മധുരം എന്ന് പറയുന്നത്. ആ ഒരു മധുരത്തിൽ നമ്മളും അവരുടെ കൂടെ ഒപ്പം ചേരുകയാണ് അല്ലേ.
2: ഈ ലോകകപ്പിലെ ഗോൾ മിഷൻ അല്ല ഒരു മെഷീൻ എന്നാണ് നമ്മൾ മെസ്സിയെ അറിയപ്പെടുന്നത്. കാരണം കഴിഞ്ഞ 2 കളികളിലും ടോപ്പ് സ്കോററായിട്ടാണ് നമ്മുടെ മെസ്സി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. 18 ഗോളുകളാണ് അദ്ദേഹം ലോകകപ്പ് ഫുട്ബോളിൽ നേടിയിരിക്കുന്നത്.
3: അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒളിമ്പിക്സ് മാത്രമാണോ പാർവതി നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത്? നമ്മുടെ വിശേഷങ്ങളെ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ ഇന്ന് ഒരു

0: ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ ഇന്നത്തെ ദിവസത്തിന്. നമ്മൾ എന്നും പറയാറുണ്ട് ഓരോ ദിവസവും പുലരുന്നത് ഓരോ പ്രത്യേകതയോടുകൂടിയാണ്. ഓരോ എത്രയോ പേരുടെ ജനനങ്ങൾ, എത്രയോ പേര് ഉള്ള നിമിഷങ്ങൾ, അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാണ് ഓരോ ദിവസവും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് എന്താണ് പാർവതി വിശേഷം?
1: ഇന്ന് അന്താരാഷ്ട്ര വിധവ ദിനമാണ്.
0: അതെ, വിധവ ദിനമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഓർക്കാറില്ല. ചില നിമിഷങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം വേണ്ടി വരുന്നു അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഓർക്കണം എന്നില്ല അല്ലേ. ഓരോരുത്തരും ഓർത്ത് വെക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കാം, നമ്മളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം അല്ലേ ബർത്ത്ഡേ ഒക്കെ ഓർക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിധവാ ദിനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഈ മനുഷ്യർക്കിടയിൽ ഇല്ലേ തൻ്റെ പങ്കാളിയെ നഷ്ടപ്പെടുന്ന പലരുമുണ്ട്. ആ ഒരു പങ്കാളിയെ നഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ ചിലർ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിയെന്നിരിക്കാം. ഒരു സന്തോഷമില്ലാതെ അവരുടെ ജീവിതം അതിലേക്ക് ഹോമിച്ച് ഒരു പക്ഷേ ആ ഒരു ജീവിതം മാറ്റി വെച്ചെന്നിരിക്കാം അല്ലേ. അങ്ങനെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അവരെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് ഓർക്കാൻ ഒരു ദിവസം അല്ലേ.
1: അതെ, ലോകമെമ്പാടുമുള്ള വിധവകൾ നേരിടുന്ന സാമൂഹിക, സാമ്പത്തിക, മാനസിക വെല്ലുവിളികളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അവർ സംരക്ഷിക്കുന്നുണ്ടോ, അവരുടെ അവകാശങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും കൂടെയുള്ള ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഇല്ലാതെ വരുന്ന ഒരാൾക്ക് മാത്രമേ അത് എത്രത്തോളം വേദന ഉണ്ടാവുക, അതെത്രത്തോളം കഠിനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം നമ്മളുടെ ഒരു ജീവിതമെന്ന് പറയുന്നത് ഷെയറിംഗ് ആണ് അല്ലേ. നമ്മൾ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമുക്കൊരാളുണ്ട് ാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് കേൾക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എന്ത് കാര്യങ്ങൾ സങ്കടങ്ങളായിരിക്കും ഒക്കെ ഷെയറിങ് രൂപത്തിലാകുമ്പോഴാണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകുന്നത്. ആ ഒരു ഷെയറിങ്ങിന് ഒരാളില്ലാതെ വരുമ്പോൾ, ഇല്ലാതെ വരുന്നതിനു അപ്പുറം അവരോട് ഒപ്പം അത്രയും നാൾ ഷെയർ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാകുന്ന ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല.
1: അതെ, കാരണം വിധവകൾക്ക് കരുണ മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാ ഇപ്പം ഒരു വിധവയാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ഒരു സിമ്പതിയാണ്. പക്ഷെ കരുണയല്ല അവർക്ക് വേണ്ടത്, അവർക്ക് സമത്വവും ബഹുമാനവുമാണ്. നമ്മൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് അവരെ ഉൾപ്പെടുത്തുക. കാരണം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് എങ്കിൽ കൂടിയും അവർക്കൊരു പൊട്ട് വയ്ക്കാനോ അവരുടെ ഇഷ്ടത്തിന് ഒരുങ്ങാനോ ഒന്നും സാധിക്കത്തില്ല. നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, കാലം എത്ര മാറി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിപ്പോൾ സംസാരിച്ചു വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കമൻസ് നമുക്ക് നോക്കാവുന്നതാണ്. അവരൊരു അവർക്കിഷ്ടപ്പെട്ട ഒരു ജോലി, അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം, അവർക്കിഷ്ടപ്പെട്ട ഒരു വള, പൊട്ട്, എന്ത് തന്നെ അവർ ധരിച്ചാലും അത് മറ്റുള്ളവർക്കാണ് പ്രശ്നം. ഭർത്താവ് മരിച്ചിട്ട് ഇത്ര നാളായിട്ടില്ല, ഭർത്താവ് മരിച്ചിട്ട് ഇത്ര, അവരും ഒരു മനുഷ്യരാണെന്ന് ആരും പരിഗണിക്കുന്നില്ല. കാരണം അവർക്ക് ഇഷ്ടങ്ങളുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. തൻ്റെ പങ്കാളി പോകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശൂന്യതയാണ്. ആർക്കും ആ ശൂന്യത നമുക്ക് നികത്തി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് മുന്നോട്ട് ജീവിക്കണം, മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്.
0: തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ പാർവതി പറഞ്ഞതുപോലെ തന്നെ വിധവകളായി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പങ്കാളിയെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ഒരു ഒരു താങ്ങാണ്, ഒരു തണലാണ്. ചിലപ്പോൾ ഒരു പക്ഷേ പെൺകുട്ടികൾ മാത്രമുള്ള വീടാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആ അമ്മയുടെ അവസ്ഥ, ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ജോലിക്കൊന്നും പോകാതിരിക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ആ അമ്മയുടെ അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ, വിഷമങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയേറെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികളെ ഇട്ടിട്ട്, ഈ പെൺകുട്ടികൾ മാത്രമാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ മാത്രം ഇട്ടിട്ട് ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ കൈക്കുഞ്ഞായിരിക്കുന്ന നിമിഷങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം പലരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അത് നമുക്ക് എത്രത്തോളം ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അവരനുഭവിക്കുന്ന ആ ഒരു വേദനയും. ചിലപ്പോൾ ഒരുപക്ഷെ എത്രയാണെന്ന് പറഞ്ഞാലും വീട്ടുകാർ നമ്മളെ ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ. നമ്മുടെ ജീവിത പങ്കാളിയെ പോലെയല്ല, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്.
1: അതെ, നമ്മളെയൊക്കെ പോലെ എല്ലാവരെയും പോലെ തന്നെ അന്തസ്സോടെയും സുരക്ഷിതമായും ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട്. അവരവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ, നമ്മളത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്കും സ്വപ്നങ്ങളുണ്ട്. എല്ലാ മനുഷ്യരെ പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളൊരു ഒരു സ്ത്രീയാണ് അല്ലേ. നമ്മളിപ്പോൾ അവർ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ അവരുടെ പങ്കാളി കൂടില്ല, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവൾ ദുഃഖിതയായിരിക്കണം, അല്ലെങ്കിൽ അവൾ അതും ആലോചിച്ചിരിക്കണം, അല്ലെങ്കിൽ അവളുടെ മക്കളെ മാത്രം നോക്കണം. ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ഒക്കെ ഇപ്പം മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അമ്മയ്ക്കൊരു തണ

0: ാകട്ടെ എന്ന് കരുതി സെക്കൻഡ് മാരേജിനൊക്കെ തയ്യാറെടുക്കുന്ന മക്കളെ എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും സമൂഹം അതിനൊന്നും അവരെ ഒരു ഒരു പിന്നോക്കം നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ വേറെ വിവാഹം ചെയ്തു എന്നോർത്ത് ആൾക്കാർ അവരോട് ഭയങ്കരമായ ഒരു അകൽച്ച, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു റീലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവൾ ആ ലോകത്തെ അഹങ്കാരിയായി മാറിയിരിക്കുകയാണ്.
1: പാർവതി പറഞ്ഞതുപോലെ ഇത് പണ്ട് കാലങ്ങളിൽ ശരിയായിരുന്നു. ഒരു വിധവയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നല്ല കളറുള്ള ഒരു ഡ്രസ്സ് ധരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ അതിന് പറ്റില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ അവർ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഒക്കെ ഒരുപാട് വന്നതോടുകൂടി അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചതോടെ, അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം ഉയർന്നതോടെയൊക്കെ അവരൊരുപാട് മാറിയിട്ടുണ്ട് അല്ലേ. അവർ സ്വന്തം കുടുംബത്തെ ഇപ്പം സാധാരണ ഒരു എല്ലാവരും ഷെയറിങ്ങിനോടൊപ്പം തന്നെ സ്ത്രീകൾ മാത്രം ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങും ആരും ഒറ്റപ്പെടുത്തി നിർത്താതെ ആരും ആരെയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ വിധവകളായാലും ശരി തന്നെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് അവർ ഒരു ആശ്വാസ വാക്ക് മാത്രമല്ല, അവരെ ഒന്ന് കൈത്താങ്ങാകുക. അവരെ ഏത് നിലയിലാണ്, ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാക്കിൽ കൂടി അവരെ ഒന്ന് സഹായിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ വിഷമിച്ചിരിക്കുന്നവരെ ഒരു വാക്കിൽ കൂടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലേ.
0: അതെ, അവരുടെ ജീവിതമാണ്, അവർക്ക് അവകാശമുണ്ട്, അവരും ജീവിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായി മുന്നോട്ട് പോവുക, അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇന്നേ ദിവസം ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക വിധവ ദിനം ആചരിക്കുന്നത് അല്ലേ.
1: അതെ, അപ്പോൾ ഏതായാലും ശരി തന്നെ, നമുക്ക് ഈ ജീവിതം ഓരോരുത്തരെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യുക അല്ലേ. ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് ഇവരെല്ലാവരും മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആഗ്രഹിക്കുക അല്ലേ. ഏതായാലും നമുക്കൊരു നല്ല ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കേ.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
1: പാർവതിയാണ്.
0: പാർവതി, ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് വരുന്നുണ്ട്, പക്ഷെ ആ മെസ്സേജ് അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയണ്ടേ?
1: അതെ,
0: പറഞ്ഞോളൂ.
1: 8848558785.
0: അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം, പാർവതി എപ്പോഴും ഇംഗ്ലീഷിലാണ് പറയുന്നതെന്നുള്ള ഒരു പരാതി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. 8848558785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. അപ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോകാം അല്ലേ പാർവതി? നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അറിയാമല്ലോ ബാബുരാജൻ സാർ മെസ്സേജ് അയക്കുന്ന എപ്പോഴും നമുക്കൊരു കടങ്കഥയുമായിട്ടാണ് സാറ് വരാറുള്ളത്. അപ്പോൾ സാർ, ഇന്നത്തെ കടങ്കഥ ഇതാണ്: എഴുത്തുണ്ട് പുസ്തകമല്ല, ചിത്രമുണ്ട് ചുവരല്ല, വട്ടത്തിലാണ് ചക്രമല്ല. എന്താണ് അതെന്നാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. പാർവതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതെന്നല്ലേ? കിട്ടിയോ പാർവതി?
1: ഇല്ല, കിട്ടിയില്ല, പക്ഷെ കണ്ടുപിടിക്കും.
0: അതെ, അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അല്ലേ, നിങ്ങൾ പെട്ടെന്ന് ആരാണ് ആദ്യം ആൻസർ അയക്കുന്നതെന്നൊന്ന് നോക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ മായ ചേച്ചി അയച്ചിട്ടുണ്ട് തിരുമുല്ലവാരത്ത് നിന്ന്. ഇന്ന് ലോക വിധവ ദിനമാണ്, ഇന്ന് വിധവകളെ കുറിച്ചുള്ള പരിപാടി നന്നായിരുന്നു. പിന്നെ ബീനയ്ക്കും പാർവതിക്കും റേഡിയോ കുടുംബത്തെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ചേച്ചിക്കും ഞങ്ങൾ നല്ലൊരു ദിവസം തന്നെ നേരുകയാണ്. നമ്മുടെ ബിനീഷേട്ടൻ നമുക്കൊരു 3 ഹേർട്ടും ഒക്കെ തന്നിട്ട് ഒരു ശുഭദിനം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിനീഷേട്ടൻ തിരിച്ച് ഞങ്ങളും നല്ലൊരു ശുഭദിനം നേരുകയാണ്. നമ്മുടെ മിഖിൽ അടിമാലിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ മിഖിലിനും നല്ലൊരു ശുഭദിനം നേരുകയാണ്. എനിക്കൊരു ഗാനം വെച്ച് തരണം, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. എനിക്കൊരു ഇല്ലത്തെ കല്യാണത്തിന് എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും മിഖിൽ. നമുക്ക് ഈ ഒരു ലൈവ് തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു വോയിസ് മെസ്സേജാണ്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
1: യെസ്,
2: ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കൊട്ടുകാട്. റേഡിയോ സാന്ത്വനം 94 FM പരിപാടി കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇതിൻ്റെ അവതാരകർക്കും എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അത്

0: പറയാൻ കാരണം, ഓരോ പരിപാടി നടക്കുമ്പോഴും ഇതിൽ നിന്നും ആളുകൾക്ക്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ജനങ്ങൾക്ക് അറിവ് പകരുന്ന പല കാര്യങ്ങളുമാണ് ഈ റേഡിയോയിൽ കൂടി കേൾക്കുന്നതും നിങ്ങൾ എല്ലാവരും ഇത് അവതരിപ്പിക്കുന്നതും. അത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് ഒരു നല്ലൊരു പാട്ടിട്ട് തരുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് മതി.
1: അപ്പോൾ നമ്മുടെ മൺസൂറാണ് കൊട്ടുകാട് നിന്ന് അയച്ചിരിക്കുകയാണ് അല്ലേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ എല്ലാ പ്രോഗ്രാംസും ഏറെ ഫലപ്രദമാണ് മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ പ്രയോജനപ്രദമായിട്ടുള്ള പല പരിപാടികളും നമ്മൾ റേഡിയോ സാന്ത്വനം നൽകുന്നു എന്നുള്ളതാണ്. വളരെ നന്ദിയുണ്ട് മൺസൂർ ചേട്ടന്. അപ്പോൾ തുടർന്നും കേൾക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ സനോജ് വന്നിട്ടുണ്ട്, ഒരു ഗുഡ് മോർണിംഗ് ആയിട്ട് മൂന്ന് റോസാപ്പൊക്കെയായിട്ട് നമ്മുടെ സനോജ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സനോജ്, ഈ ഒരു ഗുഡ് മോർണിംഗ് തരുന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ കടങ്കഥയ്ക്കുള്ള ഉത്തരം തരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ സനോജിന് തിരിച്ച് ഞങ്ങളും ഒരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. അപ്പോൾ നമ്മുടെ റീജ ചേച്ചി വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീജ ചേച്ചി, നമ്മൾ ആൻസർ, നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ആൻസറൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ആൻസറൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ ബാബുരായൻ സാറ് ചോദിച്ച ക്വസ്റ്റ്യന് സാറ് തന്നെയാണ് ആൻസർ പറയേണ്ടത്. ആൻസർ വരട്ടെ, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലേ. അപ്പോൾ പാർവതി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയുന്നത്?
2: ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ. അതെ,
1: നമ്മുടെ കൊട്ടാരക്കരയിൽ വളരെ നമുക്ക് വിഷമകരമായ ഒരവസ്ഥയാണത് ഇപ്പോൾ പറയുമ്പോൾ. കാരണം ടിപ്പർ ലോറി ബസ് കാത്തുന്ന സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറി എന്നുള്ള ഒരു അപ്ഡേറ്റ്സാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മൂന്ന് മരണമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നീലേശ്വരത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അവർ ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് മണ്ണ് കയറ്റി വന്ന അമിത വേഗതയിലായിരുന്നു ലോറി എന്നാണ് പറയുന്നത്.
2: നിയന്ത്രണം വിട്ട്,
1: അതെ, നിയന്ത്രണം വിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുട്ടികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. അപ്പോൾ അത് വളരെ നമുക്ക് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, കാരണം പലപ്പോഴും ഇപ്പോൾ ഈ നിരത്തിലൂടെ ഓടുന്ന ലോറികളായാലും ശരി തന്നെ, ബസ്സുകളായാലും ശരി തന്നെ, അമിത വേഗത എടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇതുപോലുള്ള സ്കൂൾ തുറന്ന സമയമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്, കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോൾ ഇതിനിടയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകുകയും കുട്ടികൾ പോയും വരികയൊക്കെ വരുന്ന ആ ഒരു ടൈമിലെങ്കിലും ഇങ്ങനെയുള്ള ബസ്സുകളെയും ലോറികളെയൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണ് ആ കുട്ടികൾ മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കൂടുതലുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഈ അറിഞ്ഞ അറിവുകൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.
2: അതെ, രണ്ട് മുതിർന്നവരും ഒരു കുട്ടിയുമാണ് മരിച്ചവർ. അപ്പോൾ ഈ സമയത്ത് ലോറി ഇങ്ങനെയുള്ള വണ്ടികൾ ഇറക്കരുതെന്ന് നിയമ നടപടികളുണ്ട്. പക്ഷേ എന്താണ്, അവരാ നിയമം ലംഘിച്ചുകൊണ്ടാണ് അവരത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അമിത വേഗതയായിരുന്നു എന്നാണ് കണ്ടുനിന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് മൂന്ന് മരണം, ബാക്കിയുള്ളവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഈ വേഗത കുറയ്ക്കുക, കാരണം കുട്ടികളാണ്, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരുപാട് മക്കൾ സ്കൂൾ ബാഗൊക്കെ ഇട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളെ ആരും വ്യതിചലിപ്പിക്കാതിരിക്കുക അല്ലെ, വിഷമിപ്പിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ നഷ്ടപ്പെടുമ്പോൾ അത് എല്ലാവർക്കും ഒരു നഷ്ടം തന്നെയാണ്.
1: പർവതി, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ രാവിലെയുള്ള ഈ ഒരു ഹെവി വെഹിക്കിൾസൊക്കെ എന്ന് പറഞ്ഞാൽ നിരത്തിലേക്ക് ഇറക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ അത്രത്തോളം തിരക്കാണ്, കാരണം കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകാനുള്ള ടൈമാണ്. സ്കൂൾ വണ്ടികളുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന അതുപോലെ പ്രൈവറ്റ് വാഹനങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലെങ്കിലും ഈ ഒരു വലിയ വണ്ടികളൊക്കെ ഒന്ന് നിരത്തിൽ ഇറക്കാതിരിക്കാനുള്ള ഒരു നിയമ നടപടി കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ.
2: അതെ, അപ്പം അങ്ങനൊരു നിയമമുണ്ട്. ഈ സമയക്രമങ്ങളൊക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. സ്കൂൾ തുറപ്പിന് ശേഷം സമയക്രമങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ ഗവൺമെൻറ് അറിയിച്ചതാണ്. വണ്ടികൾ പോകുന്നതിനെ കുറിച്ചും അതിനൊക്കെ ശേഷമുള്ള ടൈമിങ്ങും എല്ലാം കൃത്യമായി അപ്ഡേറ്റ്സിലുണ്ടായിരുന്നു. പക്ഷേ അവരാ നിയമം ലംഘിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ ഫെർദറായിട്ടുള്ള നിയമ നടപടികൾ ഇനിയും വരുതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നഷ്ടമാണ് അല്ലേ. നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണ്, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള, അതേപോലെ തന്നെ മക്കൾ സുരക്ഷിതമായിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ അവരെ പറഞ്ഞയക്കുന്നത്.
1: അത് ഒരു ജീവനും വിലയുള്ളതാണ്. കാരണം ഇപ്പം തന്നെ ഈ ഒരു ലോറി മറിഞ്ഞ് ആ മണ്ണ് മുകളിലേക്ക് വീണാണ് ഇപ്പോൾ JCB കൊണ്ടുവന്ന് ആ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരറിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു ലോറിയിൽ ഇത്രയും അധികം മണ്ണുമായി പോകുക എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയുക, അതൊരു നിയമത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പൊലിഞ്ഞു പോയത് എത്ര ജീവനാണ്, എത്ര സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും
2: ചെയ്യാതിരിക്കുക അല്ലേ. അതേപോലെ കൂടുതൽ ഇമോഷൻ ആയി വരുന്നുണ്ട്, കാരണം കുട്ടികളാണ്. പോരാത്തതിന് അമിത വേഗതയായിരുന്നു. നമ്മൾ അതിപ്പോൾ ലോറി ആയാലും എന്ത് തന്നെ ആയാലും ഒരു സ്കൂൾ ടൈമിൽ നമുക്കറിയാം നമുക്ക് ജോലിക്ക് പോകണം, നമുക്ക് തിരക്കുണ്ട്. അപ്പോൾ ആ സമയത്തിന് ഇറങ്ങാൻ നിൽക്കാതെ കുറച്ച് നേരത്തെ ഇറങ്ങുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മക്കൾ അവരിങ്ങനെ സ്കൂളിലേക്ക് ബാഗുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്പീഡിന് പോകുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടാൽ അവരെയും, അത് കുട്ടികളെന്നല്ല ആരായാലും അത് ദേഹത്തേക്ക് ഇടിച്ചു കയറും, അവർക്കത് അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ വളരെ സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അല്ലെ രാവിലെയുള്ളൊരു ആ ഒരു പെടച്ചെടി, അതായത് ഹരിബരി ആയിട്ടുള്ള ഒരു ആ സിറ്റുവേഷൻ ഒഴിവാക്കുക. അത് ലോറിയെന്നല്ല ഏത് തരം വണ്ടികളാണെങ്കിലും അമിത വേഗത കുറയ്ക്കുക. കാരണം എതിരെ നിൽക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ്. ഒരുപാട് കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായിരിക്കാം, സ്വപ്നങ്ങളായിരിക്കും. അവർ മനുഷ്യരാണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക അല്ലേ. മനുഷ്യരായാലും മൃഗങ്ങളായാലും ഒരു ജീവനാണ്. ആ ജീവൻ നമ്മളല്ല എടുക്കണം, അതിന് ദൈവം ഉണ്ട് അല്ലേ. ദൈവത്തിൻ്റെ കൈകളിലാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ ആലോചിക്കുക, വളരെ സാവധാനത്തിൽ വണ്ടി ഓടിക്കുക, വളരെ സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക അല്ലേ. നമ്മളൊരാൾ കാരണം ആളെ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഒരു ദുഃഖം ഉണ്ടാവാതിരിക്കുന്നത് ഉള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഈ എനിക്ക് 9 മണിക്ക് ഓഫീസിൽ പോകണം, അപ്പം ഞാൻ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്ന് ആരും ചിന്തിക്കരുത്. അത് ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും എന്നാണെങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങാം. അപ്പം നമ്മൾ ഈ സ്പീഡിന് പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ടീമിന് തന്നെ നല്ലൊരു വിഷമമുണ്ട്. കാരണം നമുക്ക് അത്രയും വിഷമമുള്ള കാര്യങ്ങളാണ്, കാരണം നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്. അപ്പോൾ അല്ലേ,
1: അതെ, തീർച്ചയായിട്ടും വളരെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ഏതായാലും നമുക്കൊരു ബ്രേക്കിലേക്ക് തന്നെ പോകാം.
2: അതെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എന്റെ ഒപ്പം
3: ഞാൻ ബീന ഗുവേരയാണ്.
2: അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ, അതെ, ബീന ശേഷിയാണ്. അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785, നമ്പർ ഒരിക്കൽ കൂടി
3: 8848558785. അപ്പോ നമ്മളിപ്പോ ഒരു നൈസ് സോങ് കേട്ട് അല്ലെ? ആ സോങ് ആർക്ക് വേണ്ടിയായിരുന്നു പാർവതി ചോദിച്ചില്ലല്ലോ.
2: ഇല്ല, ഞാൻ ചോദിച്ചില്ല, നമ്മൾ അറിഞ്ഞില്ല.
3: അതെ, നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. നമ്മുടെ സിന്ധുമതി ചേച്ചി നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു സിന്ധു ചേച്ചി. ഇന്ന് ഞങ്ങളുടെ രാഖി മാഡത്തിന്റെ ഹസ്ബൻഡ് ശ്രീനിവാസൻ ഡോക്ടറുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ ഡോക്ടർക്ക് ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM വക വലിയൊരു ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡോക്ടർക്ക് അമൃത ഡിസൈനിലെ എല്ലാ പേരും 1000 ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമൃത ഡിസൈൻസിൻ്റെ എല്ലാവരും കൂടി ചേർന്ന് റേഡിയോ സാന്ത്വനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ജന്മദിന ആശംസകൾ നൽകിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കല്ലന്താഴത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ഉച്ചയ്ക്ക് സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പോൾ നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ സദ്യയൊക്കെ കഴിക്കുക. ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് ജമന്തി പൂക്കൾ എന്ന് പറയുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഡോക്ടർക്ക് മാത്രമല്ല നമ്മളും ആ പാട്ട് ആസ്വദിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ സിന്ധു ചേച്ചി, എല്ലാവർക്കും വേണ്ടി ആ പാട്ട് ആസ്വദിച്ചില്ലേ?
2: അതെ, കേട്ട് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
3: അതെ, അപ്പോൾ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നമ്മൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ വകയും നമ്മളുടെ ഓരോരുത്തരുടെ വകയും ജന്മദിന ആശംസകൾ നേരുകയാണ്. സിന്ധുമതി ചേച്ചി പ്രത്യേകം പറയുക അല്ലേ.
2: അതെ,
3: അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാബുരാജൻ സാറായിരുന്നു കടങ്കഥ ചോദിച്ചത്. അപ്പോൾ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കടങ്കഥ ഒന്നുകൂടി ഞാനൊന്ന് പറയാം. എഴുത്തുണ്ട്, പുസ്തകമല്ല. ചിത്രമുണ്ട്, ചുവരല്ല. വട്ടത്തിലാണ്, ചക്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ഇന്ന് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്. വളരെ മനോവേദന ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അപകടങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുറത്തോട്ട് പോകാൻ തന്നെ ഭയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പാട്ടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, നമുക്ക് ആൻസറാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് വന്നിരിക്കുന്നത്. നമ്മുടെ രാജം ചേച്ചി വന്നിട്ടുണ്ട് ചോദ്യം ഒന്നുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. ചേച്ചി, ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദ്യം ചോദിച്ചിട്ടുണ്ട് എങ്കിലും രാജം ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറയുകയാണ്. എഴുത്തുണ്ട്, പുസ്തകമല്ല. ചിത്രം ചക്രമുണ്ട് ചുവരല്ല, വട്ടത്തിലാണ് ചക്രമല്ല, ഇതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ രാജം ചേച്ചി കേട്ടല്ലോ, പെട്ടെന്ന് തന്നെ ആൻസറൊക്കെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ. പാർവതി പറയൂ, എന്താണ് വിശേഷം? വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് പാർവതി. നമ്മൾ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നവരാണ് മിക്കവരും അല്ലേ. അപ്പോൾ ട്രെയിനകത്ത് കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഇപ്പം ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്നക്കടയിൽ ഇപ്പം ഒരു തിരക്കൊക്കെയാണ്, കാരണം നമ്മുടെ ചിന്നക്കട റെയിൽവേ ക്രോസ് ഒക്കെ അടച്ചിട്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. കാരണം വണ്ടികളൊക്കെ പോകുക, ആ ഒരു സൈഡിൽ കൂടി കുറേ ബസ്സുകളും വണ്ടികളൊക്കെ പോകുമായിരുന്നു. പക്ഷേ അത് ഇപ്പം നിലച്ചപ്പോഴത്തേക്ക് ആ ഒരു ചിന്നക്കട റൗണ്ട്സിലൊക്കെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളും അല്ലേ, പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്.
2: അതെ, എനിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, കാരണം ഞാൻ ആ റൂട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ആ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ്, അതുവഴി പോകേണ്ട വണ്ടികളൊക്കെ നമ്മളെ മേൽപ്പാലത്തിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് നേരത്തെ ഇറങ്ങുക എല്ലാവരും അല്ലേ.
3: അതെ അതെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ട്രെയിനകത്തൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ട്രെയിൻ പെട്ടെന്ന് ചെന്ന് ഓടി കയറുന്നവർ ചിലപ്പോൾ പലപ്പോഴും ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കാറില്ല. എല്ലാവരും അല്ല, ചിലരൊക്കെ അല്ലേ. പെട്ടെന്ന് ഇപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരിക്കും, അപ്പോൾ ഓടി ചെന്ന് കയറും, അപ്പോൾ ടിക്കറ്റ് എടുക്കാറില്ല. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇതൊരു പണിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ ജൻവിശ്വാസ് 2026 നിയമപ്രകാരം നടപടി, ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ പിഴത്തുകയെന്ന് പറയുന്നത് 250 രൂപയിൽ നിന്ന് 500 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുൾപ്പെടെയുള്ള വിവിധ നിയമലംഘനങ്ങൾക്ക് യാത്രക്കാർ അടയ്ക്കേണ്ട തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേക്കാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ വളരെ, നമ്മളിപ്പോൾ ഒരു 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ട അടുത്ത് 200 രൂപ കൊടുക്കേണ്ട അവസ്ഥ എന്തിനാണ് വരുത്തുന്നത് അല്ലേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
2: അതെ, നമ്മൾ കൂടുതലും ഈ പഠിക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഈ ജോലിക്കൊക്കെ പോകുന്ന ഒരു സ്പീഡിന് ഓടി വരുമ്പോഴായിരിക്കും ട്രെയിൻ കിടക്കുന്നത്. അവർ ആ സ്പീഡിന് തന്നെ ഓടി അങ്ങ് ട്രെയിനിൽ കയറും. അവരതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല, അയ്യോ ടിക്കറ്റ് എടുത്തില്ല എന്ന്. അപ്പോഴായിരിക്കും TTR നമ്മളെ പിടിക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക, മാക്സിമം നേരത്തെ ടിക്കറ്റൊക്കെ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒരു മാസത്തേക്ക് നമുക്ക് നേരത്തെ മുന്നേ കൂട്ടി ടിക്കറ്റൊക്കെ എടുത്ത് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെടരുത്. ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെട്ടാൽ 10 രൂപയുടെ യാത്രയാണെങ്കിൽ അത് 570 രൂപയുടെ യാത്രയിലേക്കൊക്കെ ചെന്ന് നിൽക്കും.
3: അതെ, പുതിയ നിരക്കനുസരിച്ച് ജനറൽ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ കുറഞ്ഞത് ഒരു 570 രൂപയാണ് ഇനി പിഴ അടയ്ക്കേണ്ടി വരുന്നത്. ഇത് നേരത്തെ 320 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശനിയാഴ്ച മുതൽ ട്രെയിനുകളിലെ ടിക്കറ്റ് പരിശോധകർ പുതുക്കിയ പിഴ നിരക്ക് ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇനി വരുമാന നഷ്ടം, മാനനഷ്ടം ഇതൊക്കെ സഹിക്കേണ്ടി വരും. മാത്രമല്ല, നമ്മൾ ഇപ്പം പുകവലിക്കുന്നവരുണ്ട്, അവർ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും റെയിൽവേയിലൊക്കെ നിന്ന് പുകവലിക്കുന്നവർക്ക് 2000 രൂപയാണ് പിഴ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം പുകവലിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഈ 2000 രൂപ ഒന്ന് ഓർത്താൽ മതിയല്ലേ. അപ്പോൾ എത്ര രൂപയായിരിക്കും ഒരു സിഗരറ്റിനുള്ളത്? അപ്പോൾ ആ സിഗരറ്റിന് ഒരു മാസത്തെ സിഗരറ്റ് വാങ്ങാനുള്ള പൈസ നമ്മൾ ഒരു നിമിഷം കൊണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
2: ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പുകവലി മദ്യപാനം ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അത് അറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നവർക്ക് നല്ല പിഴ തന്നെ ഈടാക്കേണ്ട അവസ്ഥയുണ്ട് അല്ലേ.
3: അതെ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പോകണ്ടെങ്കിലും ചിലരൊക്കെ നമ്മൾ ഒരു നമുക്കൊന്ന് വെറുതെ ഇരിക്കാമെന്നൊക്കെ കരുതി ചിലരൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കയറാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. വെറുതെ ഇരിക്കണം എന്ന് തോന്നുന്നു, വല്ല ബീച്ചിലൊക്കെ പോയി ഇരുന്നാൽ മതി അല്ലേ, അല്ലെങ്കിൽ വേറെ വല്ല പാർക്കിലൊക്കെ പോയി ഇരുന്നോളൂ. വെറുതെ ചെന്നിട്ട് അനധികൃതമായിട്ട് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ
2: അതെ അതെ അതേപോലെ ഇരുന്ന് കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക.
3: അപ്പോൾ ഇനി അങ്ങനെയൊക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെറുതെ ഇരിക്കുന്ന ടൈമിൽ വെറുതെ 5000 രൂപ ഉണ്ടോ എന്ന് അടയ്ക്കണ്ട കേട്ടോ. അപ്പോൾ 5000 രൂപയാണ് അതിൻ്റെ ഒരു പിഴയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ യാചകവൃത്തി നടത്തുന്നവർക്ക് അവർക്കും പിഴയുണ്ട്. കാരണം ഇപ്പം നിരോധിച്ചിരിക്കുകയാണ് അല്ലേ. പലപ്പോഴും അനധികൃതമായിട്ടാണ് പലപ്പോഴും നമ്മളെ ശല്യം ചെയ്യാറുള്ളതും യാത്രക്കാരെയൊക്കെ ശല്യം ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്കൊക്കെ 2000 രൂപയാണ് പിഴ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്രിയദർശിനിയൊക്കെ വന്നതോടുകൂടി നമ്മുടെ സ്ത്രീകൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ റെയിൽവേ യിലും അതുപോലെ തന്നെ സ്ത്രീ യാത്രക്കാരുടെ റിസർവ് ഇടത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ 2500 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഇനി പിഴ ഈടാക്കുന്നത്. നേരത്തെ അത് 500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. വിചാരിക്കോ എന്തായാലും സാരമില്ല, സ്ത്രീകളുടെ സ്ഥലമൊക്കെ അല്ലേ, ഒന്നിരുന്നേക്കാം അല്ലേ, വെറും 500 രൂപയല്ലേ പോവൂ എന്ന് കരുതി ഇനി ആരും ഇരിക്കാൻ നിൽക്കണ്ട. 2500 രൂപ മുതൽ 5000 രൂപ വരെ, കാരണം ഒരു മാസം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസയാണ് പെട്ടെന്ന് ഒരു നിമിഷം കണ്ടില്ലാതാകുന്നത്. ചിന്തിച്ചു കൊള്ളുക.
2: അതെ, എനിക്കിപ്പോ തോന്നുന്ന വെച്ചാ നമ്മള് പെനാൽറ്റിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഭീനശേഷിക്കാണ് സന്തോഷം. എമൗണ്ട് കൂടുതൽ വന്നു ആ സന്തോഷം ഭീനശേഷി കണ്ണുകളിൽ ഇങ്ങനെ കാണാം.
3: തീർച്ചയായിട്ടും, കാരണം നമ്മളിപ്പം പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങളാണ്, ഇപ്പോൾ ഒരു ബസ്സിലായാലും ഒരു ട്രെയിനിലായാലും ശരി തന്നെ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞു, പാർവതി പറഞ്ഞു, നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. ഒരു ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ, കാരണം നമ്മൾ ബസ് പോലെയല്ല ഒരിക്കലും ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ഓടിക്കയറുന്ന ടൈമിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈവുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കൂടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന എന്തിനാണ് എന്ന് കരുതുന്നു. നമ്മളൊരു ജാഗ്രതയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും കണ്ടെത്തുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്.
2: അതെ, അതേപോലെ തന്നെയാണ്, ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലേ, നമ്മുടെ ബസ്സായാലും ട്രെയിൻ ആയാലും എല്ലാം പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതി പബ്ലിക്കിന് തോന്നുന്ന പോലെ ചെയ്യാനല്ല, വരും തലമുറയ്ക്ക് നമുക്കത് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് അത് പോകുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് കൊണ്ടുപോയാലേ നമുക്കും പിന്നെ അത് യാത്ര ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പലപ്പോഴും കഴിക്കുന്ന വേസ്റ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ട്രെയിനിൽ ഉപേക്ഷിക്കുക, അവിടെ വൃത്തികേടാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സീറ്റ്, ഒരു വിൻഡോ സീറ്റ് അല്ലെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്തിട്ട് വേറെ ഫാമിലി ആരെങ്കിലും വന്നിട്ട് എനിക്ക് അവിടെ ഒന്ന് തരുമോ എന്ന് ചോദിക്കും, അതിൻ്റെ പേരിൽ വാക്ക് തർക്കം ഉണ്ടാകും. ഒരാൾ ഓൾറെഡി ബുക്ക് ചെയ്ത സീറ്റാണ്, അയാൾക്ക് അത്രയും പ്രിഫറൻസ് ഉള്ളത് കൊണ്ടായിരിക്കും അയാൾ ആ എമൗണ്ടിന് കൊടുത്തിട്ട് അത് എടുക്കുന്നത്. അപ്പം നമ്മളത് ചോദിക്കാൻ നിൽക്കാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നേ കൂട്ടി അത് എടുക്കുക. അതേപോലെ തന്നെ ട്രെയിൻ യാത്രക്കിടയിൽ പാട്ട് പാടുക, ബഹളം വയ്ക്കുക, പല സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷൻസിലും സഞ്ചരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. എല്ലാവരും ഒരേ സന്തോഷമായി പോകുന്ന ഒരു യാത്രയായിരിക്കില്ല, ചിലവർ ദുഃഖത്തിൽ പോകുന്നതായിരിക്കും, ചിലവർ വേറെ ചിന്തകളിൽ പോകുന്നതായിരിക്കും, ചിലവർക്ക് സമാധാനമായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ പല തരത്തിലുള്ള യാത്രക്കാർ സഞ്ചരിക്കുന്നതാണ്, കാരണം ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് കൺട്രോൾഡ് ആയിട്ടിരിക്കുക, പാട്ട് പാടുക, ചെണ്ട കൊട്ടുക, ബഹളം വെക്കുക, സ്പീക്കർ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക. ഇനി മുതൽ ഇങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല നല്ല പെനാൽറ്റികളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്.
3: അതെ, നമ്മളൊരു സന്തോഷത്തിന് മറ്റൊരു ദുഃഖമായി മാറരുത് അല്ലേ. ആർക്കും ഇപ്പം പാർവതി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥകൾ എന്താണ് എന്ന് ചിന്തിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ പലരും സങ്കടത്തോടുകൂടി ഇരിക്കുന്ന നിമിഷങ്ങളായിരിക്കാം. അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു സന്തോഷങ്ങൾ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം റെയിൽവേയിലേക്ക് പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ചെന്ന്, കാരണം നമ്മൾ എന്തായാലും ഒരു ക്യൂ ഉണ്ടാവും അല്ലേ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഒരു ക്യൂ ഉണ്ടാവും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ നേരത്തെ ടിക്കറ്റൊക്കെ എടുക്കുക. പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വെറുതെ കയറുകയാണെങ്കിൽ കൂടെ കയറുകയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഐ ഡി കാർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. അതുപോലെ രാത്രിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന പലരും ഉണ്ടാവും, ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണ്, നമ്മുടെ ബാഗ്, നമ്മുടെ വില പിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ പലപ്പോഴും യാത്രകളിൽ നമ്മൾ ഉറങ്ങാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതങ്ങനെയല്ല, പലപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ യാത്രകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം പലപ്പോഴും ഇപ്പം പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ട്രെയിനകത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായ യാത്രയാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നങ്ങനെയല്ല, കാലം മാറി അല്ലേ. ഇപ്പം പലപ്പോഴും നമുക്ക് സുരക്ഷിതമായ ഒരു യാത്രയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചൊന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
2: അതെ, തീർച്ചയായും. അപ്പം നിങ്ങളുടെ ഏറ്റവും നല്ല ട്രെയിൻ യാത്രയും ട്രെയിൻ സ്വപ്നങ്ങളും, അല്ലെങ്കിൽ ട്രെയിനിൽ കയറാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ അവരൊക്കെ ഇനി കയറാൻ പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കയറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും ട്രെയിൻ യാത്രകളെയൊക്കെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ട്രെയിനിൽ സഞ്ചരിച്ചിട്ട് വരൂ. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
2: മാജിക്കോ?

0: സിഒ. പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
0: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ബീനാ ഗവേരയാണ്, നിങ്ങളോടൊപ്പം
1: ഞാൻ പാർവതിയാണ്.
0: അതെ പാർവതി, നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുണ്ട് അല്ലേ. എന്താണത്?
1: നമ്മളുടെ ഫ്രീ കിക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്രീ കിക്ക്. അപ്പോൾ എല്ലാവരും ചെലവട ചെലവട എന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളോട് ചോദിക്കാം. നമ്മളൊരു പ്രവചന മത്സരം, അതായത് റേഡിയോ സാന്ത്വനം 90.4 FM മാളിയേക്കൽ ഇലക്ട്രോണിക്സും ചേർന്നിട്ടാണ് ഈ പ്രവചന മത്സരം നടത്തുന്നത് അല്ലേ.
0: അതെ, തീർച്ചയായിട്ടും മാളിയേക്കൽ ഇലക്ട്രോണിക്സ് വമ്പൻ ഓഫറുകൾ, വമ്പൻ സമ്മാനങ്ങളാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ കരുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമ്മാനങ്ങളൊക്കെ ഞാൻ തന്നെ മേടിക്കും എന്ന് കരുതി തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളും ആൻസറുകളും ഒക്കെ അയച്ചോളൂ അല്ലേ. അപ്പോൾ 5 ചോദ്യമാണ് ഉള്ളത്. ഈ 5 ചോദ്യങ്ങൾക്കും ആൻസർ തരുന്നവർക്ക്
1: ബമ്പർ സമ്മാനമാണ്. യെസ് യെസ്, 5 ചോദ്യങ്ങൾ 5 ഉത്തരങ്ങൾ. 5 ചോദ്യവും ശരിയായിട്ടുള്ളവർക്ക് ബമ്പർ സമ്മാനവും ഓരോ ചോദ്യങ്ങളിൽ ശരിയായവർക്ക് സമ്മാനം ഒക്കെ ഉണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ആ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. കൂടാതെ തന്നെ ഒരാൾക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ. ഒരുപാട് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ആൻസർ ചെയ്തായിരുന്നു എന്ന് പറയരുത്. ഒരാൾക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കിയാൽ മതി. എല്ലാ വിശദമായി ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 8848 5875 എന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും.
0: അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമ്മാനം അല്ലെങ്കിൽ ഈ മാളിയേക്കലും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് നൽകുന്ന ഈ ഒരു സമ്മാനം ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു വാശിയോട് കൂടി തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രവചന മത്സരത്തിലേക്ക് ചേരും. ആരാണ് ഭാഗ്യവാലി, സോറി ഭാഗ്യശാലി എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ.
1: അതെ, ആർക്കാണ് ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് വരിക. ഞങ്ങൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഞങ്ങളുടെ ടീം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ കിക്ക് 90.4 FM 2026 എല്ലാവരും അവരവരുടെ പോസ്റ്റ് കാർഡിലൂടെയാണ് കേട്ടോ, ഞാനത് പറയാൻ പ്രത്യേകം മറന്നുപോയി, പോസ്റ്റ് കാർഡിലൂടെയാണ് ആൻസേഴ്സ് അയക്കേണ്ടത്. അപ്പോൾ എല്ലാവരുടെയും പോസ്റ്റ് കാർഡിലേക്ക് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഇപ്പം നമ്മുടെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അയക്കാം, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വനജ, തിരുമുല്ലാവാരം. എന്നെ മറന്നുപോയാലോ, എല്ലാ പരിപാടിയും മനോഹരമാണ്. ഞാൻ ഇന്നലെ കവിത ഒരു വട്ടം കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇട്ട കവിതയായിരുന്നിരിക്കാം ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ കൂടി ഒന്ന് കേൾക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം അല്ലേ. ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ഞങ്ങളെ മറക്കാതിരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ രാജം ചേച്ചി നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എപ്പോഴും അങ്ങനെയാണ്, 2 ആൻസർ തരാറുണ്ട്. അപ്പോൾ 2 ആൻസറിൽ ഏതായാലും 1 ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്തും 1 ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളത് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാബുരാൻസാർ കടങ്കഥയുടെ ഉത്തരമൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഇന്നലെ നമ്മളോട് പറഞ്ഞു, നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ, നമ്മുടെ ഉണ്ണി എന്ന് വിളിച്ചാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ തെറ്റിപ്പോയിട്ടോ. ഉണ്ണിച്ചേട്ടൻ അയച്ചിരിക്കുന്നത് വാൾ ക്ലോക്ക് ആണ് അയച്ചിരിക്കുന്നത്, പക്ഷെ അതല്ല കേട്ടോ ആൻസർ. ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്, എന്താണെന്നറിയില്ല. നമ്മുടെ സനോജ് അനങ്ങുന്നതയില്ല. സാധാരണ കടങ്കഥയൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ തരുന്ന പുള്ളിക്കാരനാണ്, പക്ഷെ ഇപ്പം മിണ്ടുന്നില്ല. ഏതായാലും റീജ ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്, അത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ റഷീദ ചേച്ചിയാണ്. റഷീദ ചേച്ചിയൊക്കെ ആൻസർ അയച്ചിട്ടുണ്ട്. നമ്മുടെ രാജൻ ചേട്ടൻ ആൻസർ അയച്ചിട്ടുണ്ട്.

0: ഗുഡ് മോർണിംഗ്. ഇവിടെ സൂപ്പർ ഫാസ്റ്റ് സാധാരണ ശ്രീലക്ഷ്മിയാണ്, ഇന്ന് ബീന മാം ആണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഒരു സൂപ്പർ ഫാസ്റ്റ് പോരാ എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ?
1: അതെ, മേ ബി നമ്മൾ നേരത്തെ ട്രെയിനിന്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും.
0: അപ്പോൾ എന്നാലും സൂപ്പർ ലൈവ് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർവതി അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വയനാട്ടിൽ ട്രെയിനിലല്ലോ പാർവതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കറിയാം. അപ്പോഴെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മിക്കവരും ട്രെയിനിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ആ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785 നമ്പർ ഒരിക്കൽ കൂടി
0: 8848558785. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, പാർവതിക്കുട്ടി, നിങ്ങൾക്ക് സുഖമാണോ? ഉറപ്പായിട്ടും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഷീജ ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ എനിക്ക് സുഖമാണ്, ആ സുഖമാണ് കേട്ടോ, സന്തോഷമാണ്, സന്തോഷമുണ്ടെന്ന് ഞങ്ങൾ ഇതൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ചേച്ചി സന്തോഷവും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നത് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. എൻ്റെ സന്തോഷത്തിന് ഞാൻ റേഡിയോ സാന്ത്വനം കേൾക്കുന്നു. അത് വളരെ എന്താ പറയുക, മനോഹരമായ ഒരു ആൻസറാണ് അല്ലേ? എൻ്റെ സന്തോഷത്തിന് ഞാൻ റേഡിയോ സാന്ത്വനം കേൾക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ സന്തോഷം ചേച്ചി കണ്ടെത്തുന്നത് റേഡിയോ സാന്ത്വനത്തിൽ കൂടിയാണ് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്.
1: സന്തോഷിപ്പിക്കാൻ ഞങ്ങളും അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും തുടർന്ന് നമ്മുടെ പരിപാടികളൊക്കെ നന്നായിട്ട് കേൾക്കുക, വീക്ഷിക്കുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ മറുപടികളൊക്കെ തരിക. അപ്പോൾ ചേച്ചി ആൻസറും തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസറാണ് ചേച്ചി തന്നിരിക്കുന്നത്. അപ്പോൾ പാർവതി പറയൂ, എന്താണ്
1: ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്, നമുക്കൊരു പ്രത്യേകതയും കൂടി ഇന്നങ്ങ് പറയാം അല്ലേ? ഇന്ന് നാഷണൽ ഹൈഡ്രേഷൻ ഡേ ആണ്, അതായത് ദേശീയ ജലാംശ ദിനം. എത്ര പേര് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്? എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കും. ഞാൻ അത്ര നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും, കാരണം ഞാൻ അങ്ങനെ കുടിക്കുന്നില്ല. അതേപോലെ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക, എത്ര പേർ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്? ഭീനശേഷി പറയൂ, ഭീനശേഷി നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ടോ?
0: അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പലരും ചെയ്യുന്നത്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പോലും പലരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വെള്ളം കുടിക്കാറില്ല. കാരണം വെള്ളം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നല്ല ചൂടും നല്ല ഒരു ഇത് നല്ല ചൂടുള്ള സമയത്തെ ചിലരൊക്കെ വെള്ളം കുടിക്കാറുള്ളൂ. ഈ തണുപ്പ് സമയങ്ങളിൽ വെള്ളം കുടിക്കാറേ ഇല്ലാത്ത പലരെയും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വെള്ളം എന്താണെന്ന് അറിയില്ല, അലർജിയാണ്. പക്ഷേ ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ട് എന്തെല്ലാം ഹെൽത്ത് ഇഷ്യൂസാണ് ഉണ്ടാകുന്നതെന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലേ? ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. നമുക്കിപ്പോൾ വെള്ളം ദാഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളൊന്ന് നമ്മുടെ ആ ഒരു കുറച്ച് വെള്ളം, ഒരു ചിലപ്പോൾ ഒരു സിപ്പായിരിക്കാം, അത് മതി അല്ലേ? കുറച്ച് വെള്ളം നമ്മൾ ദിവസം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇടവിട്ട് കുടിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് വെള്ളം ഒരുപാട് കുടിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ട് അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് വെള്ളമാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില, അതുപോലെ തന്നെ ദഹന പ്രക്രിയ ഇതൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് ഊർജ്ജം നൽകാനൊക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ് അല്ലേ? അപ്പോൾ അത് വെള്ളം സ്ഥിരമായി കുടിക്കാൻ ശ്രമിക്കുക.
1: അതെ, ശരീരത്തിന് ആവശ്യമായ ജലാംശം ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം 60% ഭാഗം വെള്ളമാണ്. അതായത് ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനും പോഷകങ്ങൾ കോശങ്ങളിലേക്കൊക്കെ എത്താനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഒക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. എന്നെ പോലെ ആരും ആവാതിരിക്കുക അല്ലേ? ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ ഞാൻ ഇനി മുതൽ ഓർത്ത് വെള്ളം കുടിക്കും. അതേപോലെ ആയിരിക്കണം നിങ്ങളും അല്ലേ? വെള്ളം കുടിയൊക്കെ കുറവാണ്, അയ്യോ മഴയാണ്, വെള്ളം കുടിക്കാൻ വരെ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വെള്ളം ധാരാളമായി കുടിക്കുക. ശരീരത്തിൻ്റെ 60% വെള്ളമാണെന്നുള്ള ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. കൂടുതൽ കൂടുതൽ അസുഖങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോഴേ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ?
0: അതെ, നമ്മളിപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും പലരും വെള്ളം കുടിക്കാറില്ല എന്ന് പറഞ്ഞാൽ, ഈ തണുപ്പ് സമയങ്ങളിൽ പലർക്കും ദാഹം ഉണ്ടാകാറില്ല. അപ്പോൾ വിചാരിക്കും, ഓ എനിക്ക് വെള്ളം വേണ്ട. അല്ലെങ്കിൽ ചിലർക്ക് വെള്ളം കുടിക്കുന്നതിനോട് ഭയങ്കര എതിർപ്പാണ്, എനിക്ക് വേണ്ട വെള്ളം അല്ലേ, ദാഹിച്ചിരുന്നാൽ പോലും വെള്ളം കുടിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ചിലരൊക്കെ നിൽക്കുന്നത്. അപ്പം അതൊന്നും അല്ല, നമ്മൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും കുടിക്കേണ്ട. അപ്പോൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ കുറേശ്ശെ വെള്ളം അല്ലേ, അത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണെന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മൊബൈല് നോക്കാറുണ്ട് അല്ലേ പലപ്പോഴും. അപ്പോൾ മൊബൈൽ നോക്കുന്ന സമയത്ത് ഈ മൊബൈൽ ചാർജ് തീരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല എങ്കിൽ പോലും.
1: അതെ, ദിവസം ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതായത് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കയ്യിൽ ഒരു കുപ്പി വെള്ളമൊക്കെ ഇങ്ങനെ കരുതുക. തണ്ണിമത്തനോ വെള്ളരിയോ ഓറഞ്ചോ അങ്ങനെ ജലാംശം അടങ്ങിയ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഈ ചൂട് കാലത്തുനിന്നല്ല, മഴക്കാലമായാലും ശരീരത്തിന് വെള്ളം വേണ്ടെന്ന ഒരു ആവശ്യം

0: ഘടകം തന്നെയാണ്. മഴക്കാലമല്ലേ, അപ്പോൾ വെള്ളം കുറച്ച് കുടിച്ചാൽ മതി, അപ്പോൾ കുറച്ച് മതി എന്നുള്ളൊരു ചിന്തയൊക്കെ അങ്ങ് ഒഴിവാക്കുക. ധാരാളം വെള്ളമൊക്കെ കുടിക്കുക അല്ലേ, നമ്മുടെ ഹെൽത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുക.
1: അതെ, അപ്പോൾ പാർവതി, നമുക്കിപ്പോൾ 11:21 ആയിരിക്കുകയാണ്, നമ്മൾ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കടമയുണ്ട്, കാരണം നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ച ഒരു കടങ്കഥയുണ്ട്, ആ കടങ്കഥയ്ക്ക് ഉത്തരം നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും കുറേ പേർ നമുക്ക് കറക്റ്റ് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ കടങ്കഥ ഇതായിരുന്നു: എഴുത്തുണ്ട് പുസ്തകമല്ല, ചിത്രമുണ്ട് ചുവരല്ല, വട്ടത്തിലാണ് ചക്രമല്ല. ഇതിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് നാണയമെന്നാണ്. അത് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. നമ്മുടെ റീജ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ഷീജ ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റഷീദ ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ തെറ്റായ ആൻസറാണ് അയച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, കൂട്ടം തെറ്റി ലേഡീസ് കോച്ചിൽ ചെന്ന് കയറുകയാണെങ്കിൽ TTR വരുന്നതിനൊക്കെ മുമ്പ് ചേച്ചിമാരുടെ നോട്ടം കാണുമ്പം തന്നെ പകുതി ജീവൻ പോകുമെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്.
0: അതെ, പുതിയ പഠനം എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് കേട്ടിട്ടാണ്, അപ്പോൾ നമ്മുടെ സനോജ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം സനോജ് ഒന്ന് തോറ്റിട്ടുണ്ട് കേട്ടോ, കാരണം കടങ്കഥ കേട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. ഏതായാലും ആൻസർ കേട്ടല്ലോ, ഇനിയിപ്പോൾ വെള്ളം ഒന്നും കുടിക്കണ്ട അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ആൻസർ വെള്ളം കുടിക്കാതെ തന്നെ അയക്കാൻ സനോജിന് കഴിയട്ടെ എന്ന് തന്നെ കരുതാം.
0: നമ്മുടെ ധാരാളം കുടിച്ചോളൂ, പക്ഷേ കേട്ട് കുടിക്കണം.
1: അതെ അതെ, നമ്മുടെ രാജം ചേച്ചി രണ്ട് ആൻസറാണ് അയച്ചിരുന്നത്, ഒന്ന് ക്ലോക്കും ഒന്ന് നാണയവുമാണ് അയച്ചിരുന്നത്. അല്ല, ഒരു ആൻസർ ശരിയാണ്. അപ്പോൾ കുറേ പേരിങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പാർവതി, നമ്മുടെ ആ ഒരു പ്രവചന മത്സരം ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിരിക്കുകയാണ്. നമ്മുടെ റേഡിയോ സാന്ദ്രം 90.4 FM മാളിയേക്കലും ചേർന്ന് നല്ലൊരു പ്രവചന മത്സരം, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പാർവതി?
0: നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഞങ്ങളെ പോസ്റ്റ് കാർഡിലൂടെ അറിയിക്കുക. അറിയിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് നോക്കുക, ഫോളോ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ അറിയാനായിട്ട് 8848585 എന്ന ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 5 ചോദ്യങ്ങളാണ്, 5 ചോദ്യങ്ങൾക്കും 5 ഉത്തരം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായി മാളിയേക്കലും ഞങ്ങളും ചേർന്ന് ഒരു ബമ്പർ സമ്മാനം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആരാണ് ആ സമ്മാനം വാങ്ങുന്നതെന്നുള്ള ക്യൂരിയസിറ്റിയിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ.
1: അതെ, അപ്പോൾ ഒരു വെയിറ്റിങ്ങിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ലൈവ് ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇപ്പോൾ 11:24 ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ലൈവ് ഇവിടെ വൈൻഡ് ചെയ്യാം.
0: അതെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. Freekick 90.4 FM 2026.
3: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
3: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
3: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
3: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ

0: അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-314, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-314, മൊബൈൽ 9446-20-27-60.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തുനിന്നും കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം

0: 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSMEകൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി മരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
1: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLAമാർക്ക് ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
0: June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി KN ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വെണ്ടേക്കും ചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലിയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്.

0: പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 പോയിന്റ് താഴ്ന്ന് 76,733, നിഫ്റ്റി 116 പോയിന്റ് നഷ്ടത്തിൽ 23,976 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,520 താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടയോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്, ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി. വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിൽ ഉണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
0: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K.മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
3: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഓനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 താഴ്ന്ന് 107,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: വൈ വൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9446-20-27-60.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്

0: സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദഹന വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബക്കൽ ക്യാവിറ്റി, അതിനെപ്പറ്റിയാണ് പറഞ്ഞ് നിർത്തിയത്. ഇന്ന് നമ്മൾ ഈസോഫാഗസ്, അതായത് അന്നനാളത്തിന്റെ ഘടന, പ്രാധാന്യം, അസുഖങ്ങൾ, ഈസോഫജിൽ ഡിസീസസിന്റെ ലക്ഷണങ്ങളും പരിശോധനകളും ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
1: ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം ഏകദേശം 25 cm നീളമുള്ള ഒരു കുഴലാണ് ഈ അന്നനാളം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് മസിൽ വെച്ചുണ്ടാക്കിയ ഒരു കുഴൽ. ഇത് നമ്മുടെ അണ്ണാക്കിൽ നിന്ന് അണ്ണാക്ക് മുതൽ വയറ് വരെ അല്ലെങ്കിൽ ആമാശയം വരെ നീളുന്ന ഒരു കുഴലാണ്. അത് അണ്ണാക്കിൽ നിന്ന് തുടങ്ങി നെഞ്ചിൽ കൂടി നടന്ന് ഡയഫ്രം കടന്ന് വയറിൻ്റെ കാർഡിയാക് പോർഷൻ എന്നൊരു പോർഷനുണ്ട്, അവിടെ ചെന്നാണ് ഇത് ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബക്കൽ ക്യാവിറ്റിയിലെ ഫംഗ്ഷൻ, ഭക്ഷണം ബോളസായി രൂപപ്പെട്ട് അവിടെ ഇരിക്കുന്നവരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച് നിർത്തിയത്. ഈ ബോളസ് അന്നനാളത്തിലേക്ക് കടക്കുന്നു. അന്നനാളത്തിലേക്ക് ഇത് കടക്കുമ്പോൾ അപ്പുറത്തൊരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഒരു ഫ്ലാപ്പുണ്ട്, അതപ്പം തന്നെ ട്രക്കി അടച്ചു വെക്കും. ഈ ഫുഡ് പോയി ട്രക്കി അല്ലെങ്കിൽ ലങ്സിലേക്ക് ശ്വാസനാളത്തിലേക്ക് കയറാതി കടന്നു പോകാതിരിക്കാം. ഈ ബോളസ് അവിടെ നിന്ന് നേരെ വയറിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നാഡീവ്യൂഹത്തിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത് ഈ അന്നനാളത്തിൽ നിന്ന് ഫുഡ് നമ്മുടെ സ്റ്റമക്കിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു വേവ് ലൈക്ക് മോഷൻ ഉണ്ട്, അത് പെരിസ്റ്റാൾസിസ്. അത് അന്നനാളത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെ ഏനൽ സ്പിഞ്ചർ വരെ ആ ഒരു താളാത്മകം വേവ് പോലുള്ള ഒരു മോഷനാണ് ഈ ഹോൾ അന്നനാളത്തിന്റെ താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവന്റെ താളം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ പെരിസ്റ്റാൾസിസ് വഴി ഈ ബോളസ് വയറ്റിലെത്തുന്നു. ഇതാണ് അന്നനാളത്തിന്റെ ഫംഗ്ഷൻ. ഈ അന്നനാളം മുകളിൽ ഈസോഫാജിൽ അപ്പർ ഈസോഫാജിൽ സ്പിഞ്ചർ വെച്ചും താഴെ കാർഡിയക് സ്പിഞ്ചർ വെച്ചും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പർ ഈസോഫാജിൽ സ്പിഞ്ചർ എന്ന് പറയുമ്പം നമ്മളത് അടച്ചു വെച്ചെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ വായുവും ഭക്ഷണവും ഒരുപോലെ കയറുന്ന ഒരു സ്ഥലമാണ് ബക്കൽ ക്യാവിറ്റി. വായു ശ്വാസകോശത്തിലേക്കും ഫുഡ് അന്നനാളത്തിലേക്കുമാണ് കയറേണ്ടുന്നത്. അപ്പൊ അന്നനാളത്തിൽ വായു കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈസോഫാഗിൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞ ഒരു സ്പിഞ്ചർ. അത് ഫുഡ് ആഹാരം കയറുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു സ്പിഞ്ചറാണ്. അതേപോലെ തന്നെ താഴെ ഒരു സ്പിഞ്ചറുണ്ട്, കാർഡിയക് സ്പിഞ്ചർ എന്ന് പറയും. നമുക്കറിയാം ആമാശയം അല്ലെങ്കിൽ വയറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ താങ്ങാൻ വയറിന് മാത്രമേ പറ്റൂ. അത് മേപ്പോട്ട് കയറിയാലും താപ്പോട്ട് ഇറങ്ങിയാലും ഇങ്ങനെ ഇൻഫ്ലമേഷനും നീർവീഴ്ചയും വ്രണങ്ങളും ഉണ്ടാവും. അപ്പം അത് കടക്കാതിരിക്കാനാണ് താഴത്തെ സ്പിഞ്ചർ. അപ്പം ഇത് മുകളിലേക്ക് കയറുന്നതിനാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്നത് വഴി അവിടെ ഇറോഷൻസ് ഉണ്ടാവും. അതാണ് നമുക്ക് ായിട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ചിലപ്പം ഇത് ഡയഫ്രത്തിൽ കൂടി കടന്നാണല്ലോ അകത്തേക്ക് പോകുന്നത്. ചിലപ്പോൾ ഈ ഡയഫ്രത്തിന്റെ ആ ഓപ്പണിങ്ങിൽ കൂടി ഈ വയറിന്റെ ഒരു അംശം ഇങ്ങനെ തള്ളി വെളിയിലേക്ക് ഒരു ഹെർണിയ പോലെ വരും. ഇതിന്റെ എല്ലാം സിംറ്റങ്ങൾ ഒന്നാണ്, എല്ലാത്തിനും നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ആണ് തോന്നുന്നത്. മിക്കവാറും ഈ ഹാർട്ട് ബേണും ഒറിജിനൽ നെഞ്ചുവേദന എന്ന് വെച്ചാൽ ഹാർട്ടിനുണ്ടാകുന്ന അസുഖങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. മിക്കവാറും ഇതെല്ലാം രാത്രി കാലങ്ങളിലാണ് വരുന്നത്. മിക്കവാറും ഇത് ഹാർട്ടിന്റെ പെയിൻ ആണോ അതോ
0: വയറിന്റെ
1: ആണോ, എല്ലാരും വിചാരിക്കും ഇത് ആ രാത്രിയും വരികയും നെഞ്ചുവേദന വരികയും ചെയ്യുന്നുണ്ട്. ഹാർട്ട് പെയിൻ ആണെന്ന് പറഞ്ഞ് കാഷ്വാലിറ്റിയിൽ ഒരുപാട് വരുന്ന ഒരു കേസാണിത്. ഇതപ്പം തിരിച്ചറിയാൻ പറ്റുന്നത് ECG ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു എൻസൈം ട്രോപോണിൻ എൻസൈം ടെസ്റ്റ് ഉണ്ട്. ഇതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇത് ഹാർട്ടിന്റെ ആണോ അതോ ഇത് അന്നനാളത്തിന്റെ കുഴപ്പമാണോ എന്ന്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ഈസോഫേജിയൽ ക്യാൻസർ, അത് ഈ വ്രണങ്ങളിരുന്ന് ഉണങ്ങാതെയാണ് ഇത് ഈസോഫേജിയൽ ക്യാൻസറിലേക്ക് മാറുന്നത്. അപ്പം ഇത് വരാൻ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ വരാൻ റിഫ്ലക്സ് ഈസോഫാജിറ്റിസ് ഇപ്പം നമ്മൾ, പിന്നെ ഫുഡ് അലർജി ഉണ്ടെങ്കിലും ഇതേ കാരണങ്ങളെല്ലാം വരാം, പിന്നെ കാൻഡിഡ് ഇൻഫെക്ഷൻ വന്നാലും വരാം. ചില മെഡിക്കേഷൻസ് ഉണ്ട് ഈ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർ, അല്ലാതെ തന്നെ ഒരുപാട് മെഡിസിൻ ഉണ്ട് ഈ അന്നനാളത്തിൻ്റെ മാത്രമല്ല ഈ മ്യൂക്കസ് മെമ്പറിയൻ എല്ലാം ആമാശയത്തിലെ മ്യൂക്കസ് മെമ്പറിയൻ എല്ലാം ഹാനികരമായ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടും വരുന്ന അസുഖങ്ങൾ. ഈ റിഫ്ലക്സ് വരുന്നതിന് നമ്മൾ ജേർഡ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് ആദ്യം നമുക്കറിയാം ഇത് ആഹാരം പോകുന്ന വഴിയാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമുക്ക് തോന്നുന്നത് ഡിസ്ഫേജിയ, ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ആദ്യം തോന്നുന്നത്. അത് ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും വരാം ഡിസ്ഫേജിയ ഉണ്ടാവാം. ഈ കാരണങ്ങൾ മാത്രമല്ല, ശരിക്കും ബ്രെയിനകത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ വന്നാലും ഡിസ്ഫേജിയ വരാം. സർജിക്കലോ ചിലപ്പം ആക്സിഡന്റോ ഒക്കെ വന്നാലും സ്ട്രോക്ക് ഒക്കെ വന്നാൽ പോലും ഡിസ്ഫേജിയ ഉണ്ടാക്കാം, ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അല്ലാതെ ചില ഓട്ടോയിമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, അതുണ്ടായാലും നമുക്ക് ഡിസ്ഫേജിയ വരാം. അപ്പം ഈസോഫാഗസിന്റെ കാരണങ്ങളല്ലാതെ തന്നെ വേറെ കാരണങ്ങളും കൊണ്ടും ഡിസ്ഫേജിയ വരാം.

പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഹാർട്ട് ബേൺ, അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത് പരിശോധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് അറിയണമെങ്കിൽ ആദ്യമേ ചെയ്യുന്നത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. ആദ്യത്തെ ലക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ. പിന്നെ എൻഡോസ്കോപ്പി കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബേരിയം മീൽ എക്സ്റേ, ഇപ്പൊ ക്യാൻസറസ് കണ്ടീഷൻ ഒക്കെ ആയിട്ട് എക്സ്റേ എടുക്കുമ്പോൾ ആ വ്രണത്തിന്റെ അവിടെ നമുക്ക് ഒരു ഫില്ലിംഗ് കിട്ടും. ബാക്കി സ്ഥലം

0: കാണിക്കും, വെയിറ്റ് ലോസ് കാണിക്കും, അങ്ങനെ കുറെ ലക്ഷണങ്ങൾ ക്യാൻസറിന്റെ കേസിൽ വരും. പിന്നെ ഇതിന്റെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അമിതവണ്ണം ഒരു കാരണമാണ്. പിന്നെ പ്രഗ്നൻസിയില് വയറ് വലുതാവും തോറും ആമാശയം മേളിലേക്ക് തള്ളുകയും അതിനൊരു ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഉണ്ടാകാം. ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഇത് തിരിച്ച് ഒഴുകി നെഞ്ചത്തേക്ക് വരാം. അപ്പൊ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് കഴിക്കണം. അതുപോലെ തന്നെ ഇതുള്ളവര് ശരിക്കും കട്ടിലിന്റെ കാലില്ലേ ഒരു പടി പൊക്കി വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ ഈ റിഫ്ലക്സ് തിരിച്ചു വരാതെ ഇരിക്കും.
1: കുറച്ചു തടയാം.
0: അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കുക, കാല് കട്ടിലിന്റെ കാല് കുറച്ച് പൊക്കി വെക്കുക, അല്ലെങ്കിൽ തല പൊക്കി വെക്കുന്നതിലും കുറച്ചുകൂടെ തലേണ വെച്ച് തല പൊക്കി നമ്മുടെ സ്പൈനൊരു വളവ് വരും. കട്ടിലിന്റെ കാലൊരു ചിരി പൊക്കി വെച്ച് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ കഴിക്കുന്ന ആഹാരം ഒരുപാട് സ്പൈസി ആവാതിരിക്കുക, പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഉള്ള ആഹാരങ്ങൾ എടുക്കുക. കൂടാതെ ഏത്തക്കപ്പൊടി കാച്ചി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് എല്ലാ വ്രണങ്ങളും ശരിക്കും പച്ച ഏത്തക്ക തന്നെ വേണം, പഴുത്ത ഏത്തക്ക ഇത് കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഏത്തക്കപ്പൊടി നമ്മൾ കാച്ചി വെറുമയറ്റി കഴിക്കുന്നത് വ്രണം ഉണങ്ങാൻ സഹായിക്കും, ഉണ്ടായ വ്രണങ്ങൾ ഉണങ്ങാൻ സഹായിക്കും.
1: അന്നനാളം ചെന്നെത്തുന്നത് സ്റ്റൊമക്കിൽ, അതായത് ആമാശയത്തിൽ, അതിന്റെ ഘടനയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: അന്നനാളം കാർഡിയക് ഓഫ് ദ സ്റ്റൊമക്കിലാണ് അവസാനിക്കുന്നത്. അവിടുന്നാണ് സ്റ്റൊമക്ക് തുടങ്ങുന്നത്. ഒരു ജെ ഷേപ്ഡ് ഒരു ലെതർ ബാഗാണ് ആമാശയം. ആമാശയത്തിന്റെ ഭിത്തികൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയേക്കുന്ന ഒരുപാട് റിഡ്ജസ് ഉള്ള, അതിന് ഒരു സബ് മ്യൂക്കോസ സ്പെഷ്യലായിട്ടുണ്ട്. ബാക്കിയുള്ള കുടലിന്റെ ഭാഗവും ഈസോഫാഗസിന്റെ ഭാഗവും വെച്ച് നോക്കുമ്പോൾ അതിനൊരു സബ് മ്യൂക്കോസ സ്പെഷ്യലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പം നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് ആണ് അതിനുള്ളത്. 0.8 to 2 ആണെന്ന് തോന്നുന്നു അതിന്റെ പി എച്ച്. ശരിക്കും അത് നമ്മുടെ സ്കിന്നിലോ എവിടെയെങ്കിലും പറ്റി കഴിഞ്ഞാൽ പൊള്ളും. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സബ് മ്യൂക്കസ് ലെയർ ഈ ആമാശയത്തിനുണ്ട്. അത് ഒരുപാട് റിഡ്ജസുകൾ ചേർന്ന ഒരു ലെയറാണ്. റിഡ്ജസ് വരുന്നതെന്ന് വെച്ചാൽ അതിന്റെ കപ്പാസിറ്റി കൂട്ടാനാണ്. നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുമ്പം ആ റിഡ്ജസ് നിന്ന് വലുതാവും. ശരിക്കും ഇതൊരു സംഭരണി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല
1: സ്റ്റോർ
0: ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ ഡൈജഷനുണ്ട്, കെമിക്കൽ ഡൈജഷനുണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്റ്റൊമക്കാണ് മെക്കാനിക്കലി. കാരണം ഈ വരുന്ന സാധനം എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിനകത്ത് വരുന്നത് തന്നെ അതിനകത്ത് ബാക്ടീരിയ ഒക്കെ വരുമല്ലോ ഈ കഴിക്കുന്ന ആഹാരത്തിൽ. ചിലപ്പം ഇതിനെല്ലാം നശിപ്പിച്ച് അതിനെ ശുദ്ധീകരിച്ച് ഇതിന്റെ പെരിസ്റ്റാൾസിന് കുറച്ചുകൂടെ ആക്ഷൻ ഉണ്ട്. കട്ടിയുള്ള പേശികളാണ് ഇതിൻ്റെത്. അപ്പം ഇത് പൾവറൈസ് ചെയ്ത് ആസിഡും എൻസൈംസും കൂടെ ചേർന്ന് കഴിഞ്ഞ് പിന്നെ ഇത് ബോളസ് അല്ല, ഇത് കൈമായി മാറുകയാണ്. സ്റ്റൊമക്കിൽ കൈമായി മാറുകയാണ്.
1: ആമാശയത്തിലുള്ള എൻസൈംസും ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും അതൊക്കെ ഒന്ന് വിശദീകരിക്കൂ ഡോക്ടർ.
0: ആമാശയത്തിൽ നിന്ന് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ ആണ്, ജി സെൽസ്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനകത്ത് അകത്തുള്ള ലെയർ ഓഫ് നെർവ് സെൽസ് ഉണ്ട്, അതാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ ജി സെൽസിൽ നിന്നാണ് ഗ്യാസ്ട്രിൻ ഉണ്ടാകുന്നത്. ഈ ഗ്യാസ്ട്രിന്റെ ഫങ്ഷൻ എന്ന് വെച്ചാല് എച്ച് സി എൽ പരൈറ്റൽ സെൽസിൽ നിന്ന് എച്ച് സി എൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അബ്ഡോമിനൽ കണ്ടന്റിന്റെ ഏറ്റവും കൂടുതലുള്ള സെക്രഷൻ എച്ച് സി എൽ ആണ്. ഇതല്ലാതെ കൂടാതെ എൻസൈം ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ട് കാണുന്ന എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ പെപ്സിനോജൻ പെപ്സിൻ ആവുന്നതാണ്. പെപ്സിനാണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. റെനിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്, അത് പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുന്ന. ആ പാലിന്റെ ഡൈജഷന് സഹായിക്കുന്നതാണ് റെനിൻ. ഇവ കൂടാതെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, അവ കുറച്ചൊക്കെ നമ്മുടെ ഫാറ്റിനെ പൾവറൈസ് ചെയ്യാനുള്ള സഹായിക്കും. ലിപ്പേസ് ഫാറ്റിന്റെ ഡൈജഷൻ ശരിക്കും ഡിയോണത്തിലാണ് നല്ലപോലെ നടക്കുന്നത്. എന്നാലും ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ഗ്യാസ്ട്രിക് ലിപ്പേസ് സഹായിക്കും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. കൈം എന്നാൽ എന്താണ്?
2: കൈമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബത്തൽ ക്യാവിറ്റിയിൽ ആഹാരം ബോളസ് ആവുന്നു. ഇത് ഗ്യാസ്ട്രിക് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്ന് ബാക്കി ഇൻസൈം എല്ലാം കൂടെ ചേർന്ന് വേറൊരു രൂപത്തിൽ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന ആ രൂപം കഴിച്ച ഭക്ഷണത്തിന്റെ രൂപമാണ് നമ്മൾ കൈമെന്ന് പറയുന്നത്. കൈമാണ് വീണ്ടും ഡ്യുഡിനത്തിൽ കൂടി കയർന്ന് പോകുന്നത്. അപ്പം പിന്നെ കൈമാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഫുഡ് പിന്നെ കൈമാണ്.
1: ഈ സ്റ്റൊമക്കിൽ സാധാരണയായി ഉണ്ടാകുന്ന അസുഖങ്ങൾ, കോമൺ ആയിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
2: ഈ എല്ലായിടവും കാണുന്ന പോലെ മെയിൻ ആയിട്ട് കാണുന്നത് ഈ അൾസറുകൾ തന്നെയാണ്. ചിലപ്പം സ്വന്തം ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ ഈ പേശികളിൽ ഉണ്ടാവുന്ന
1: മ്യൂക്കോസ്
2: ഉണ്ടാക്കാം.
1: മ്യൂക്കോസ്,
2: അപ്പം ശരിക്കും ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയാം. അപ്പം അത് പെപ്റ്റിക് അൾസർ രണ്ടു വിധം ഉണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് അൾസർ, പിന്നെ ഡ്യുഡിനത്തിൽ കാണുന്ന അൾസറുകളും. പക്ഷെ ഗ്യാസ്ട്രിക് അൾസറാണ് കുറച്ചുകൂടെ സീരിയസ്, കാരണം കുറച്ച് പ്രായമുള്ളവരിലാണ് സാധാരണ ഗ്യാസ്ട്രിക് അൾസർ കണ്ടുവരുന്നത്. ആഹാരം കഴിക്കുമ്പം ഇത് കൂടുകയാണ് വേദന. ഡ്യുഡിനൽ അൾസർ നേരെ തിരിച്ചാണ്. പക്ഷെ ബാക്കി സിംറ്റം എല്ലാം വേദന, വോമിറ്റിംഗ്, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ വോമിറ്റിംഗ് ചെയ്യാം. അതല്ല എങ്കിൽ സ്റ്റൂളിൽ കൂടെ പോസയാണെങ്കിൽ ബ്ലഡ് ആയിട്ട് പോകത്തില്ല, നമുക്ക് കറുത്ത
1: മലീന.
2: ഇപ്പം പരിശോധനയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒക്കൾട്ട് ബ്ലഡ് ആയിരിക്കും കിട്ടുന്നത്. ബ്ലഡ് ആയിട്ട് നമുക്കൊരിക്കലും കിട്ടൂല. പിന്നെ ഈ വ്രണങ്ങളിൽ വരാവുന്ന വേറെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം H. pylori ബാക്ടീരിയ. അതിപ്പം ഒരു H. pylori ബാക്ടീരിയ ഇൻഫെക്ഷൻ നമ്മൾ എല്ലാത്തിലും കേൾക്കുന്നുണ്ട്. ബേസ് വൈറസ് ആണെങ്കിലും ഡ്യൂഡിനം ആണെങ്കിലും സ്റ്റൊമക്ക് ആണെങ്കിലും ഇതിന്റെ ഒരു, കാരണം പിന്നീട് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ഇതിനകത്ത് വരുന്നത് ക്യാൻസറാണ്. അത് ക്യാൻസർ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, രണ്ടുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്റേ, ബേരിമിൽ എക്സ്റേയിൽ വരുന്ന ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ക്യാൻസർ ആണ്. പിന്നെ എൻഡോസ്കോപ്പിൽ നമുക്ക് ബയോപ്സി എടുത്ത് ബയോപ്സി ചെയ്യുമ്പോൾ അത് കൺഫേം ചെയ്യാൻ പറ്റും.
1: ആമാശയത്തിന്റെ ഹെൽത്ത്, ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം?
2: ഇതിനകത്തെല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് വേണ്ടാത്ത മെഡിക്കേഷൻ ഒഴിവാക്കുക. എല്ലാത്തിനും പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട്. അത് മെയിനായിട്ട് ആമാശയത്തിലെ മിക്ക രോഗങ്ങൾക്കും കാരണം ഈ മെഡിക്കേഷനാണ്. അത് ഒഴിവാക്കുക, ആൾക്കഹോൾ ഒഴിവാക്കുക, ടൊബാക്കോ ച്യൂവിങ്, പുകവലി ഇവയെല്ലാം ഒഴിവാക്കുക. കൂടാതെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ആമാശയത്തെ സൂക്ഷിക്കാൻ പറ്റുന്നത്.
1: ഇനി അടുത്തത് ഡുവോഡിനോ ആണ് അല്ലേ? അതിന്റെ ഘടന, അതിൽ പുറപ്പെടുവിക്കുന്ന എൻസൈംസ് അതിനെ പറ്റി.
2: സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുകുടലിലേക്ക് കടക്കുകയാണ്. ചെറുകുടലിന്റെ ആദ്യത്തെ ഭാഗമാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അതൊരു സി ഷേപ്ഡ് ഒരു കുഴലാണ്. പക്ഷെ ഇവിടെ ഡിയോഡിനം ഇങ്ങനെ വളച്ചു വെച്ചേക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന pH-ഓടുകൂടി ഒരിക്കലും ആ കൈം ഇൻഡസ്ട്രീനിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് അത് ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ ആ ന്യൂട്രലൈസേഷൻ നടക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് ഡിയോഡിനം. ഇതിന് ഏകദേശം ഒരു 25 മുതൽ 30 cm വരെ നീളം കാണും. ഇത് തുടങ്ങുന്നത് വയറ് തീരുന്നിടത്ത്, പൈലോറസ് എന്ന് പറയുന്ന പൈലോറിക് സ്പിഞ്ചർ ഉണ്ട് അവിടെ. പൈലോറിക് സ്പിഞ്ചർ വഴിയാണ് കൈം ഡിയോഡിനത്തിലേക്ക് കടക്കുന്നത്. ജിജിനം തുടങ്ങുന്നത് അടുത്ത ഭാഗം ജിജിനാണ്, അവിടം വരെയാണ് ഡിയോഡിനത്തിന്റെ. ഈ ഭാഗത്ത് വെച്ച് തന്നെ ഇത് ന്യൂട്രലൈസ് ചെയ്യും. ഈ ഭാഗത്ത് വെച്ചാണ് ഈ ആസിഡ് അമ്ലം ആൽക്കലിനായി മാറ്റുന്നത്, ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ഡിയോഡിനത്തിന് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇവിടെയാണ് ലിവറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ലിവറും പാൻക്രിയാസും കൂടെ ചേർന്ന് ഉള്ള ഒരു ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിലെ ബൈലും കൂടെ ചേർന്നാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. കൈം വന്ന് ജസ്റ്റ് ഡിയോഡിനത്തിൽ കയറുമ്പം തന്നെ അവിടുന്ന് റിഫ്ലക്സ് പോവുകയാണ്, പാൻക്രിയാസിലേക്ക് പോവും. അവിടുന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിൽ നിന്ന് ബൈലും ഡിയോഡിനത്തിലേക്ക് വന്ന് തുറക്കുന്ന ഒരു ഡക്ട് ഉണ്ട്, അവിടെ നിന്ന് ഡിയോഡിനത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ബൈകാർബണേറ്റ് ആണ്. ബൈകാർബണേറ്റ് ആണ് ഇത് ന്യൂട്രലൈസ് ചെയ്യുന്ന,
1: ആസിഡിനെ
2: ന്യൂട്രലൈസ് ചെയ്യും. കൂടാതെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ട്. പാൻക്രിയാസിനെ കുറിച്ച് പറയുമ്പോൾ ആ എൻസൈംസിനെ കുറിച്ച് പറയാം. കൂടാതെ ഡിയോഡിനത്തിനകത്ത് എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. ഇപ്പം ഡിയോഡിനകത്ത് ഉണ്ടാവുന്ന ഹോർമോണാണ് സെക്രീറ്റിനും കോളിസ്റ്റോകൈനിനും. അപ്പം ഡിയോഡിനത്തിൽ കൈയും കയറുമ്പോൾ തന്നെ ഇതിന്റെ സെക്രീഷൻ നടക്കും. ഈ സെക്രീഷനാണ് മറ്റേതിനെ ഉത്തേജിപ്പിക്കുന്നത്. അവിടുന്ന് വരെ പാൻക്രിയാറ്റിക് ജ്യൂസ് ബൈലും വരെ. ഇപ്പം പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് പാൻക്രിയാറ്റിക് ആമിലേസ്, ട്രിപ്സിനോജൻ, ലൈപേസ് ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എല്ലാം. ബൈലിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഫാറ്റിന്റെ ഡൈജഷനാണ്. കാരണം ഫാറ്റ് ഒരിക്കലും ഇപ്പം നമുക്ക് വെള്ളവും എണ്ണയും എല്ലാം കൂടെ ഇട്ട് ചേർത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നടക്കുന്നത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഇത് ബൈല് വഴിയാണ്. അപ്പം ഡ്യുവോഡനത്തിൽ വെച്ച് അത് ന്യൂട്രലൈസ് ചെയ്ത കൈമാണ് പിന്നെ ജജിനത്തിലേക്ക് വരുന്നത്.
1: ഡോക്ടർ, ഡ്യുവോഡനത്തിലെ എൻസൈംസും ഹോർമോൺസും അതൊക്കെ ഏതൊക്കെയാണ്?
0: ഞാൻ ഇപ്പം ഹോർമോണിന്റെ കാര്യം പറഞ്ഞു, സെക്രീറ്റിനും സിസിക്കും കോളിസിസ്ട്രോകൈനും. കോളിസിസ്ട്രോകൈനിനും സെക്രീറ്റിന്റെ സെക്രീഷൻ നടക്കുമ്പോഴാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് വന്ന്, പാൻക്രിയാറ്റിക് എൻസൈംസ് വന്ന് ഡ്യുവോഡനത്തിലേക്ക് കടക്കുന്നത്. ആ സമയം തന്നെ ബൈകാർബണേറ്റും പാൻക്രിയാറ്റിക് ജ്യൂസും കൂടെ വരും. ആ സമയത്ത് തന്നെ ബൈലി ഇത് മൂന്നും ഒരു ഓപ്പണിംഗിൽ കൂടെയാണ് ഡ്യുവോഡനത്തിലേക്ക് വരുന്നത്. ഇത് കൂടാതെ തന്നെ ഡ്യുവോഡനത്തിൽ എൻസൈംസ് ഉണ്ട്, ട്രിപ്പിൻ, ട്രിപ്സിൻ, ലൈപേസ്, അമിലേസ്. ഇപ്പൊ അമിലേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന, ട്രിപ്സിൻ
1: പ്രോട്ടീൻ,
0: പ്രോട്ടീനും ലൈപേസ് ഫാറ്റും ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് അപ്പം മുതൽ എല്ലാ ഡൈജഷനും തുടങ്ങിക്കഴിഞ്ഞ് ഇതിന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാൻ ഉള്ള പരുവത്തിനായി കഴിഞ്ഞു. ആ ഒരു പരുവത്തിൽ നിന്നാണ് നമ്മൾ ഡ്യുവോഡനത്തിനത്തേക്ക് ജിജിനത്തിലേക്ക് ടൈം കടക്കുന്നത്. അപ്പം ഡ്യുവോഡനത്തിന്റെ ഫങ്ഷൻസ് പറയുവാണെങ്കിൽ ഒന്നുകൂടെ പറയാം നമുക്ക്. കാരണം നമുക്കറിയാം ഗട്ട് ബ്രെയിൻ ആക്സസ്, ശരിക്കും നമ്മുടെ വിശപ്പ് അല്ലെങ്കിൽ നമ്മൾ എത്ര മാത്രം കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഡ്യുവോഡനമാണ്. എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, ഇത് ബ്രെയിനിലെ ലിംബിക് സിസ്റ്റവുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനാണ് ശരിക്കും ഡ്യുവോഡനത്തിന്. അതുകൊണ്ട് ഒരാളുടെ ആഹാരം എത്ര എടുക്കണം, ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമാണല്ലോ. അത് തീരുമാനിക്കുന്നത് ഡ്യുവോഡനമാണ്. ആഹാരം എടുക്കണോ, നിർത്തണോ, എത്രമാത്രം എടുക്കണം, ഇതെല്ലാം ഡ്യുവോഡനമാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഗട്ട് ബ്രെയിൻ ആക്സസ് ഓരോത്തിലും നമുക്കത് കാണാൻ പറ്റും. ഓരോ പോർഷന് വരുമ്പോഴും ആ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും.
1: ഡ്യുവോഡനത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡ്യുവോഡനൽ അൾസറാണ്. ഡ്യുവോഡനൽ അൾസർ എന്ന് പറയുമ്പോൾ ആ തുടക്ക ഭാഗത്ത് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് കയറുന്നൊരു ഭാഗമുണ്ടല്ലോ, മിക്കവാറും അവിടെയാണ് നമുക്ക് ആ പൈലോറിക് സ്പിഞ്ചറിന്റെ അടുത്താണ് ഡ്യുവോഡനൽ അൾസർ കാണുന്നത്. ഇത് കൂടുതലും ചെറുപ്പക്കാർക്കാണ് ഡ്യുവോഡനൽ അൾസർ കാണുന്നത്. കൂടുതലും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. രാത്രി കാലങ്ങളിലാണ് അസുഖം വരുന്നത്. വേദന ഇതുപോലെ തന്നെ, ഹാർട്ട് ബേൺ, പെയിൻ, ഇത് ഇതുവരെ പറഞ്ഞ എപ്പിഗ്യാസ്ട്രിക് പെയിൻ, ഇതൊക്കെ തന്നെയാണ് ഡ്യുവോഡനൽ അൾസറിന്റെ ലക്ഷണങ്ങൾ. അത് കടുക്കുമ്പോൾ ചിലപ്പോൾ നോസിയ, വോമിറ്റിംഗ് ആയിട്ട് വരും. ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ മലീന കാണാം, എന്നുവെച്ചാൽ കറുത്ത ബ്ലഡ് വരാം. തിരിച്ചാണെങ്കിൽ നമുക്ക് വോമിറ്റിങ്ങിൽ ഫ്രഷ് ബ്ലഡ് അല്ല, കുറച്ചുകൂടെ കറുത്ത ബ്രൗണിഷ് വോമിറ്റ് ആയിരിക്കും കാണുന്നത്. ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ചേഞ്ചസ്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ.
1: നമ്മുടെ കരളും പാൻക്രിയാസും ദഹനത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കും ഡോക്ടർ.
0: ലിവറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. റിബ് കേജിനകത്ത് കാണുന്ന മൂന്ന് അവയവം ഹാർട്ട്, ലങ്സ്, ലിവർ എന്നിവയാണ്. ഡയഫ്രത്തിന് താഴെയാണ് ലിവർ കാണുന്നത്. ഇതിലെ ആദ്യത്തെ ഫംഗ്ഷൻ ഡീറ്റോക്സിഫിക്കേഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഇപ്പം നമുക്ക് നല്ലതൊന്നും മാർക്കറ്റ് കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് അതെല്ലാം ഡീറ്റോക്സിഫൈ ചെയ്യുകയും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എല്ലാം ലിവർ ടോക്സിക്കായ മരുന്നുകളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മരണത്തിലേക്ക് പോകാത്തത് ലിവർ ഉള്ളത് കൊണ്ടാണ്. അത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നതും ആൾക്കഹോൾ കഴിച്ചാലും എല്ലാം ഡീറ്റോക്സിഫിക്കേഷൻ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്, പടച്ചിട്ട പോലെ നിൽക്കുന്നത് ലിവറാണ്. പിന്നെ ഡൈജഷനിലാണ് അടുത്ത ഫംഗ്ഷൻ. ഡൈജഷൻ വെച്ച് നോക്കുമ്പോൾ ലിപ്പിഡ് ഡൈജഷൻ അല്ലെങ്കിൽ ഫാറ്റ് ഡൈജഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് മെറ്റബോളിസത്തിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. നമുക്കറിയാം പൊടലിൽ നിന്ന് പോട്ടൽ വെയിൻ വഴി ഈ പോഷകങ്ങളെല്ലാം ലിവറിലാണ് എത്തുന്നത്, വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ലിവറിൽ വെച്ചാണ് ഇതിന്റെ മെറ്റബോളിസംസ് ഓരോന്നും നടക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊർജത്തിന് എടുത്ത ഗ്ലൂക്കോസ് പിന്നീട് അധികം വരുന്നത് ഗ്ലൈക്കജനായി ലിവറിൽ സൂക്ഷിക്കും. എന്നാൽ നമുക്ക് ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ഗ്ലൈക്കജൻ വീണ്ടും ഗ്ലൂക്കോസായി മാറും. ബാക്കി പദാർത്ഥങ്ങളിൽ നിന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റബോളിസം, അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്ലാസ്മ പ്രോട്ടീനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിലാണ്. കൂടാതെ തന്നെ ലിപ്പിഡ് ഡൈജഷൻ, ലിപ്പിഡ് മെറ്റബോളിസം നോക്കിയാൽ കൊളസ്ട്രോള് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ട്രൈഗ്ലിസറൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എല്ലാം ലിവറിൽ തന്നെയാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
4: Hi, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്ക്.

ഹായ്, ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഈശ്വരൻ
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
1: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ തെറ്റിട്ടുപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
0: കെട്ടുകൂടത്തിന്
1: കട്ടുപിടിച്ചിട്ട്
0: കുമ്പയും വീർത്തിച്ച്
1: രാത്രിയിൽ ഇരുട്ടത്തുരുമ്പു നടക്കണ നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടുപിടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുമ്പു നടക്കണ നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
0: തോട്ടിലെ നീറ്റില് വീണ് കിടക്കുന്നതാരാണ്?
2: ചന്ദ്രൻ കുഞ്ഞാണ്. അതെ ചന്ദ്രൻ കുഞ്ഞാണ്.
1: കട്ടുപിടിച്ച്

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവുമോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM-ഉം ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെ കാളും സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്, മേക്കപ്പ് ഒട്ടും ഓവറും അല്ല.

0: ഒക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നത് ബീന ഗുവേര. ജില്ലയിൽ വീണ്ടും എലിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തു. എലിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതിരോധ ഗുളിക കഴിക്കുന്നതിലുൾപ്പെടെ വരുത്തുന്ന വീഴ്ചകളാണ് രോഗവും മരണവും ഉയർത്തുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ജില്ലയിൽ ഇതുവരെ ഡെങ്കി, മലേറിയ, അമീബിക് മസ്തിഷ്കജ്വരം, ചെള്ളുപനി, ഷിഗല്ല എന്നിവയും പിടിവിടാതെ നിൽക്കുകയാണ്. പനി, തലവേദന, കഠിനമായ ക്ഷീണം, പേശിവേദന, കടുത്ത ക്ഷീണം, നടുവേദന, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ മാത്രമായും എലിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന മരുന്നുകൾ കഴിക്കുന്നത് ദോഷം ചെയ്യും. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കൃഷിക്കാർ, നിർമ്മാണ പെയിന്റിംഗ് തൊഴിലാളികൾ, മലിനജലവുമായി സമ്പർക്കമുള്ള ജോലികൾ ചെയ്യുന്നവർ, അടുക്കളത്തോട്ടം, പൂന്തോട്ടം നിർമ്മാണങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകാലുകളിലെ മുറിവുകൾ, കണ്ണിലും വായിലുമുള്ള നേർത്ത ചർമ്മഭാഗങ്ങൾ എന്നിവയിലൂടെ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കാം. മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർ നിരന്തരം വെള്ളവും ഐസുമായി സമ്പർക്കത്തിലായതുകൊണ്ട് ചർമ്മം നേർത്തതായിരിക്കും. ഇവർക്കും രോഗസാധ്യതയുണ്ട്. പാദങ്ങളിൽ വിണ്ടുകീറൽ, നഖം വെട്ടിയ ശേഷമുള്ള ചെറിയ മുറിവുകൾ എന്നിവയിലൂടെയും രോഗാണു പ്രവേശിക്കും. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ഡോക്സി സൈക്ലിൻ ഗുളിക കഴിക്കണം. ഗുളികയോടൊപ്പം ധാരാളം വെള്ളവും കുടിക്കുക. ജോലിക്ക് ഇറങ്ങുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും ഗുളിക കഴിക്കേണ്ടതാണ്. എലിപ്പനി ബാധിക്കാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ തുടർച്ചയായി 6 മുതൽ 8 ആഴ്ചകൾ വരെ ഗുളികകൾ കഴിക്കണം. പനി തുടരുന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും കഴിക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്കും ഡോക്സി സൈക്ലിൻ കഴിക്കാം. സെൻസസ് 2027 ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്കായി കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. സെൻസസ് ഡയറക്ടറേറ്റ്, ജില്ലാ ഭരണകൂടം, SN കോളേജ്, NSS യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. സെൻസസ് ഡയറക്ടറേറ്റ് ഒരുക്കിയ പോർട്ടൽ മുഖേന June 30 വരെ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. പരമാവധി 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാവുന്ന രീതിയിലാണ് സജ്ജീകരണം. സുരക്ഷിതവും കൃത്യമായി വേർതിരിച്ച നടപ്പാതകളിലൂടെ നടക്കാനുള്ള അവകാശം മൗലിക അവകാശമായി സുപ്രീംകോടതി വിധിയുള്ളതിനാൽ നടപ്പാതകളിലെ തെരുവോര കച്ചവടം, കയ്യേറ്റങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചു. മനയിൽക്കുളങ്ങര MRA നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെൻസസ് 2027 ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് 2027 June 25 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 2 മണി വരെ മനയിൽക്കുളങ്ങര NSS വനിതാ സമാജ ഹാളിലുള്ള MRA ഓഫീസിൽ വച്ച് നടത്തുന്നതാണ്. ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള എന്യൂമറേറ്റർമാർ ഇതിൽ പങ്കെടുത്ത് സംശയങ്ങൾ ദൂരീകരിച്ച് ശരിവയ്ക്കുന്നതാണ്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9995628014. നമ്പർ ഒരിക്കൽ കൂടി 9995628014. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും ജ്വാല കലാവേദിയുടെയും നേതൃത്വത്തിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരണത്തിന്റെ ഭാഗമായി ജീവനക്കാർക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ ക്ലബ് വാമോസിൽ സംഘടിപ്പിച്ച മത്സരം മുൻ ഇന്ത്യൻ താരം K. അജയൻ ഉദ്ഘാടനം ചെയ്തു. ഷൂട്ടൌട്ട് മത്സരത്തിൽ കുന്നത്തൂർ ഏരിയ 1-ാം സ്ഥാനവും പത്തനാപുരം ഏരിയ 2-ാം സ്ഥാനവും കുണ്ടറ ഏരിയ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളിലേക്ക് ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികകളിൽ നിയമനം നടത്തുന്നു. അഭിമുഖം June 29 തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകളും തിരിച്ചറിയൽ രേഖകളുമായി എത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 0474-27934. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ 10:30 മുതൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, ITI എഞ്ചിനീയറിംഗ് തുടങ്ങിയ യോഗ്യതയുള്ള 18-നും 35-നും പ്രായപരിധിയിലുള്ളവർക്ക് പങ്കെടുക്കാം. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരും ബയോഡേറ്റയുടെ 3 പകർപ്പുകളും ആധാർ കാർഡുമായി എത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 8304852968. മറ്റൊരു നമ്പർ 8281359930. ഇതോടുകൂടി ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: Music with Radio Santhvanam 90.4 FM.
5: Radio Santhvanam 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിച്ചത്. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ദേവകളാലും അസാധ്യം ആയുള്ളോന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. മാരുതി എന്ന് പറയുമ്പോൾ ഹനുമാൻ മാത്രമോ, ശതയോജനായുധം, 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ ചാടിക്കടന്നത്. ദേവന്മാർക്ക് പോലും ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് മാരുതി ഹനുമാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഹനുമാൻ, ലങ്കയെ ഭസ്മമാക്കി ഹനുമാൻ, ഇതെല്ലാം ഓർത്താൽ വിസ്മയം എന്ന വാക്കാണ് ശ്രീരാമൻ ഉപയോഗിക്കുന്നത്. വിസ്മയം തന്നെ എന്ന് ശ്രീരാമൻ പറയുന്നു. മാത്രമല്ല ഹനുമാൻ വലിയൊരു കോംപ്ലിമെന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്ന് നിർണയം തീർച്ച, ഒരിക്കലും ഇങ്ങനെയുള്ള സേവകരെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ഇപ്പൊ സീതയെ കണ്ട് തിരിച്ച് വന്നതിലൂടെ എന്നെയും, അതായത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും മാത്രമല്ല സൂര്യവംശത്തെ തന്നെയും ഹനുമാൻ രക്ഷിച്ചിരിക്കുകയാണ്, പരിപാലിച്ചിരിക്കുകയാണ്. ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നമുക്കറിയാം, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മനുഷ്യനായാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ദൗർബല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ അവ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം സംശയത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു, എങ്ങനെ ഞാൻ ഈ കടൽ കടക്കും ഭഗവാനെ. വിസ്തീർണവും വലിപ്പവും മാത്രമല്ല ശ്രീരാമനെ ആശങ്കാകുലനാക്കുന്നത്. നക്രമ കരചക്രാദി പരിപൂർണം, ഉഗ്രമായുള്ള സമുദ്രം, ഉഗ്രമായിട്ടുള്ള അതിഭയങ്കരമായ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ പ്രത്യേകത, അത് നിറയെ മുതലകളും മകര മത്സ്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കടന്നു ചെന്നിട്ട് വേണം രാവണനെ വധിക്കാൻ. വെറുതെ അങ്ങ് വധിക്കാൻ സാധിക്കുമോ? അതിനു മുമ്പ് അയാളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും കൊന്നെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സീതയെ ഒന്ന് കാണാൻ തന്നെ സാധിക്കൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, രാവണനെ പടയോടും ഒടുക്കി, സൈന്യത്തോടുകൂടി തന്നെ രാവണനെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രം ഞാൻ ദേവിയെ എന്ന് കാണുന്നതു ദൈവമേ, ദൈവമേ എന്ന് വിളിച്ചിട്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ആ ആശങ്ക പ്രകടിപ്പിക്കണം. എന്നാണ് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമുദ്രം ചാടിക്കടക്കണം? സമുദ്രത്തിൽ നിറയെ മുതലകളാണ്, മകരമത്സ്യങ്ങളാണ്, ഉഗ്രമായിട്ടുള്ള സമുദ്രമാണ്, അതെല്ലാം കടന്ന് അങ്ങ് ചെന്നാലോ രാവണനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും പൂർണ്ണമായും കൊന്നൊടുക്കിയതിനു ശേഷം, ഇതെല്ലാം ചെയ്തതിനു ശേഷമേ എനിക്ക് എന്റെ ദേവിയെ, സീതാദേവിയെ ഒന്ന് കാണാൻ പോലും കിട്ടുകയുള്ളല്ലോ ദൈവമേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനിൽ അവിടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോകുന്നുവോ, അദ്ദേഹത്തിന്റെ മനസ്സ് ആടിപ്പോകുന്നുവോ എന്ന് അനുവാചകർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വികൽപ്പം, നിഷേധാത്മകമായിട്ടുള്ള ആ ചിന്ത ദൈവത്തെ വിളിച്ചുള്ള ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വികൽപ്പം, അങ്ങനത്തെ ഒരു നെഗറ്റീവായ ചിന്ത, അങ്ങനത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത ഒരിക്കലും വന്നുകൂടാ. അപ്പൊ സുഗ്രീവൻ അപകടം മണത്തറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു. ചിന്ത ഉണ്ടാകരുത് ഏതുമേ എന്നാണ് പറയുന്നത്. മാനസേ, മനസ്സിൽ അങ്ങനെ ചിന്തയെ ഉണ്ടാകരുത്. ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കാര്യത്തിന് വിഘ്നം, തടസ്സം വരുത്താൻ മാത്രമേ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കാര്യസാധ്യത്തിന് വിഘ്നം, വിനാശം, തടസ്സം വരുത്തും. ഇപ്പൊ രാമന്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവൻ രാമനെ തന്നെ ഉപദേശിക്കുന്ന വളരെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് യുദ്ധകാന്ഡത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. മനസ്സ് തളർന്നു നിൽക്കുന്ന രാമന് സുഗ്രീവൻ ധൈര്യം നൽകി പ്രചോദിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുവർത്തിക്കേണ്ട ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നിഷേധ ചിന്തകൾ ഉണ്ടാകരുത്. അത് നടന്നില്ലെങ്കിലോ, അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അത് പ്രയാസമാണല്ലോ, എത്ര പ്രയാസമായ കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കാര്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസം വിശ്വാസമുള്ളവരാണ്. എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ലതിന് മാത്രമേ സംഭവിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. സുഗ്രീവൻ പറയുകയാണ്, സമുദ്രം കടന്നു ചെല്ലുന്നും നാം ലങ്കയെ ചുട്ടരിക്കും, രാവണനെയും സൈന്യത്തെയും വധിക്കും, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരും. ഇതല്ലേ നമ്മുടെ ദൗത്യം? ഈ ദൗത്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ ചെയ്യും അത്. സുഗ്രീവൻ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: സുഗ്രീവൻ പറയുകയാണ്, നമ്മുടെ ഈ വാനരസേനയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. എന്തായിരിക്കും സുഗ്രീവന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ വന്നിയിൽ ചാടേണം എന്ന് ചൊല്ലിയിടിലും പിന്നെയാകാം എന്ന് ചൊല്ലുന്നവർ അല്ലിവർ. തന്റെ വാനര സേനയെ കുറിച്ച് പറയാണ്, തീയിൽ ചാടാനാണ് അവരോട് പറയുന്നതെന്ന് ഇരിക്കട്ടെ, മുൻപിൻ നോക്കാതെ ആ തീയിലേക്ക് അങ്ങ് ചാടും, അല്ലാതെ പിന്നെയാകട്ടെ നോക്കാം എന്നൊന്നും അവർ പറയില്ല. അത്രയ്ക്ക് അനുസരണയും അച്ചടക്കവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ളവരാണ് നമ്മുടെ വാനര സഞ്ചയം. വാരിദ്ധ്യ

0: അതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിക്കുക, അത് നിനക്ക് സാധിക്കും. അസ്ത്രം പ്രയോഗിച്ച് തന്നെ ഒരു പാലം നിർമ്മിക്കുക, അതും നിനക്ക് സാധിക്കും. നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ശ്രീരാമചന്ദ്ര, ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നത്, നല്ല നിമിത്തങ്ങളാണ് കാണുന്നത്, ജയം അങ്ങേക്ക് തന്നെയാണ്. ഇത്രയുമായപ്പോൾ ശ്രീരാമൻ ആലസ്യമൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് അല്ലെങ്കിൽ സംശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം അദ്ദേഹം ഹനുമാനോടാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്വേഷിക്കുന്നത് ലങ്കയിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ കോട്ടമതിലുകൾ എങ്ങനെ, കോട്ടകൾ എങ്ങനെ, കിടങ്ങുകൾ എങ്ങനെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു പാഠമുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ആരോട് എതിരിടാൻ പോകുമ്പോഴും അമിതമായ ആത്മവിശ്വാസം പാടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തണം. ശത്രുവിന്റെ ബലവും അറിയണം, ബലഹീനതകളും അറിയണം. ശത്രുവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്, ശത്രുവിന്റെ ദൗർബല്യങ്ങളും അറിയേണ്ടതുണ്ട്. ഹനുമാൻ വിവരണം തുടങ്ങുകയാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ത്രികൂട പർവ്വതം. അതിന്റെ ഉച്ചിയിൽ മൂർധാവി ലങ്കാപുരി. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സ്വർണ വിമാനം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കനക വിമാന സമാനം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 700 യോജനയാണ് ലങ്കയുടെ വിസ്തീർണം. അതിന് ചുറ്റും സ്വർണ മതിലുണ്ട്. 4 ദിക്കിലുമായി ആകെ 28 ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും 7 നിലകൾ. അതിനുള്ളിൽ മതിലുകൾ വേറെയുണ്ട്. മതിലിന്റെ എല്ലാം പുറത്തായി ആഴമേറിയ കിടങ്ങുകളും ഉണ്ട്. ഇവിടെയെല്ലാം യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുണ്ട്. കയറാനും ഇറങ്ങാനും ഒക്കെയായി, കടക്കാനും ഒക്കെയായി. കിഴക്ക് ദിക്കിൽ സൂക്ഷിപ്പുകാരായി 10,000 രാക്ഷസന്മാരുണ്ട്. ഹനുമാന്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കു ദിക്കിലോ 1,000,000 രാക്ഷസന്മാരുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിലുമുണ്ട് 1,000,000 രാക്ഷസന്മാർ എന്ന് ഹനുമാൻ പറയുന്നു. വടക്കേ ഗോപുരത്തിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിപ്പുകാരുള്ളത്, 1,00,000 രാക്ഷസന്മാർ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി ആകെ എണ്ണത്തിന്റെ പകുതി വരും മധ്യഭാഗം സംരക്ഷിക്കുന്നവരുടെ എണ്ണം. ഇത് കൂടാതെ രാവണന്റെ അന്തപുരം കാക്കുന്നതിന് ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട്. ഇനിയുമുണ്ട് 100,000,000 രാക്ഷസന്മാർ. മന്ത്രശാല കാക്കുന്നവർ, സെക്രട്ടേറിയറ്റ് രാവണന്റെ, അത് കാക്കുന്നവർ, അവിടുത്തെ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവർ. ഇനിയുമുണ്ട് അനേകം അലങ്കാരങ്ങൾ ഹനുമാന് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെല്ലാം പറയാൻ പറയാവതല്ല അനന്തനും. 1,000 നാവുള്ള അനന്തന് പോലും അതെല്ലാം അങ്ങയോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ലേ എനിക്ക്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയുമുണ്ട് ധാരാളം. സ്വർണത്തിൽ നിർമ്മിച്ച ഭക്ഷണശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.

ഹനുമാൻ ലങ്കാ വിവരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ച ശ്രീരാമനോട് സ്വർണത്തിൽ തീർന്ന ഭക്ഷണശാലയെ കുറിച്ച് പറഞ്ഞു. നാടകശാല, നടപ്പന്തൽ, അതിനോടൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് കുളിപ്പുര, മദ്യശാല, അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ഹനുമാൻ ഈ വിവരണം പാതി വഴിക്ക് വെച്ച് നിർത്തുകയാണ് ഈ ക്യാപ്സ്യൂൾ ആകുമ്പോൾ. നടന്ന സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്ത് വിവരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഊഹം ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നാം ഒരുമിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാനാകും എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ് ഹനുമാന്റെ ഉദ്ദേശം. ഒത്തൊരുമയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനാത്മകമായ സംസാരം ആയിരുന്നു അത്. ഒരു ടീം വർക്ക് ഉണ്ടായാൽ, ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഹനുമാൻ ഇവിടെ നൽകുന്നത്. അത് നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് തന്നെയാണ് ഹനുമാൻ

ഇവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് 200 യോജന വിസ്താരമുള്ള ലങ്കയെ ദഹിപ്പിച്ചത്, ചുട്ടരിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് രാവണസേനയുടെ 1/4 ഭാഗത്തെ ഇല്ലാതാക്കിയത്, നശിപ്പിച്ചത്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് നടത്തിയ കാര്യങ്ങൾ ഹനുമാനിങ്ങനെ എണ്ണമിട്ട് നിരത്തുന്നുണ്ട്. അത് പക്ഷേ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല. എന്തെങ്കിലും താൻ ചെയ്തു എന്ന ഭാവം ഹനുമാന്റെ ഉള്ളിലില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ത്വൽപ്രസാദത്തിനാൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷം ഹനുമാൻ പറയും, ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശുനാം. പോകുക തന്നെ, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി പടപ്പുറപ്പാട് നടത്തേണ്ടതുണ്ട്. കാല വിളംബനം ഇനി ഒട്ടും തന്നെ കാലതാമസം പാടില്ല. സമുദ്രം കടന്നു പോകാം നമുക്ക്. രാവണന്റെ ആൾക്കാരെ എല്ലാം കാലപുരിക്ക് അയക്കാം. ദശാനന ഹുങ്കൃതിയും തീർത്ത്, ദശാനൻ എന്ന് പറഞ്ഞ രാവണൻ, ഹുങ്കൃതി എന്ന് പറഞ്ഞ അഹങ്കാരം, രാവണന്റെ അഹങ്കാരം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. സങ്കരാന്തേ ബലാൽ, യുദ്ധത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹനുമാൻ പറയുന്നുണ്ട്. പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു. പങ്കജ നേത്ര, താമര പോലെയുള്ള നയനങ്ങളോടുകൂടിയവൾ സീതാദേവി. സീതാദേവിയെയും കൂട്ടി നമുക്ക് മടങ്ങി വരാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇപ്പൊ തീരുമാനത്തിന് യാതൊരു താമസവും ഉണ്ടായില്ല. അദ്ദേഹം സുഗ്രീവനോട് പറയുന്നു, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം, ഇതാണ് നല്ല വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. ഇപ്പോൾ നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ തന്നെ പടയ്ക്ക് യുദ്ധത്തിന് സജ്ജരായി ഈ സൈന്യം മുമ്പോട്ട് പോകണം, നമുക്ക് പുറപ്പെടണം. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രം നക്ഷത്രമാണ് ഇന്ന്, അത് വിജയപ്രദമാണ്. ഉത്രം നക്ഷത്രത്തിൽ ഒരു കാര്യത്തിനായി നമ്മൾ തിരിച്ചാൽ അത് നടക്കും, നല്ലതായി തന്നെ വരും. മാത്രമല്ല, ദക്ഷിണ നേത്ര സ്ഫുരണവും ഉണ്ടുമേ, എന്റെ വലത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ലതിനു വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു, അപ്പൊ അതും നല്ലൊരു നിമിത്തമാണ്. ഇപ്പൊ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം. ഈ ലക്ഷണങ്ങളെല്ലാം ഉത്രം നക്ഷത്രമായതും നല്ല മുഹൂർത്തമാണെന്നുള്ളതും പിന്നെ വലത് കണ്ണ് തുടിക്കുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ള ഈ യുദ്ധം ചെയ്യാനായി സൈന്യം പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ സേനയെ അണിനിരത്തണം, സേനാ വിന്യാസം നടത്തണം. ആരാണ് എവിടെയെല്ലാം നയിക്കേണ്ടത്, ആര് എവിടെയെല്ലാം നിലയുറപ്പിക്കണം എന്ന് ശ്രീരാമൻ നിർദ്ദേശം നൽകുന്നു. മൊത്തം മേൽനോട്ട ചുമതല നീലൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനായിരിക്കും എന്ന് ശ്രീരാമൻ പറയുന്നു. നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ് നീലൻ. ഇപ്പൊ സേനയുടെ മുൻനിര, പിന്നിര, നടുഭാഗം, വശങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കാൻ ഏറ്റവും സമർത്ഥരായിട്ടുള്ള വാനര പോരാളികൾ വേണമെന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അതാരൊക്കെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. രംഭൻ, പ്രമാദി ഇവർ മുന്നിൽ നടക്കണം. ഹനുമാന്റെ തോളിലേറിയായിരിക്കും ഞാൻ, ശ്രീരാമചന്ദ്രൻ, മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മണൻ എവിടെയാണ് കയറേണ്ടത്? ലക്ഷ്മണൻ അംഗദന്റെ, ബാലിയുടെ പുത്രനായ അംഗദൻ എന്ന ആ വില്ലാളി വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോളിലാണ് ലക്ഷ്മണൻ കയറേണ്ടത്. സുഗ്രീവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് ഏറ്റവും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമചന്ദ്രൻ ഇവിടെ നൽകുന്നു. ഇപ്പൊ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പ്രശസ്തരായ, പേര് കേട്ട വാനരന്മാരുടെ പേരുകൾ, യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ, വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ ശ്രീരാമൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സജീവമായി തന്നെ ചുമതലകൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് സൈന്യത്തെ നയിക്കണം. നമ്മളിപ്പോ ലെഫ്റ്റനന്റ്, മേജർ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറില്ലേ, ഡെസിഗ്നേഷൻസ് ഉണ്ട് അല്ലെ, ഹൈറാർക്കി അനുസരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉള്ള സേനാ വിന്യാസവും ശ്രീരാമചന്ദ്രൻ നടത്തുകയാണ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സൈന്യത്തിലെ നേതാക്കന്മാർന്നുള്ള, അവരുടെ പേരുകളും രാമായണത്തിൽ എടുത്തു പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, ജാംബവാൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതവലി, താരൻ തുടങ്ങിയ പേരുകളാണ് ഈ ഭാഗത്ത് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഇവർ മാത്രമാണോ? ഇവരോടൊപ്പം എണ്ണമില്ലാത്തത്ര വാനരസേനയും അണിനിരന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക തന്നെ ശ്രീരാമൻ അരുളി ചെയ്തു. അപ്പൊ മുമ്പോട്ട്

0: സൈന്യം മുമ്പോട്ട് നീങ്ങാനായി തയ്യാറെടുത്തു കഴിഞ്ഞു, സജ്ജരായി കഴിഞ്ഞു.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി, ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി, ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ട ഉയരുന്നു, അത് വന്ന് അടിക്കുമ്പോൾ ഭീമനിസ്വരം കേൾക്കുന്നു. ഭീമനിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവം വാനരന്മാർ ഭയചകിതരായി പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ് ശരി, എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല, ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല.

0: മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിന് ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക, കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 23. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പാരീസിലെ സോർബോണിൽ രൂപവൽക്കരിച്ചതും ബോംബെയിലെ ഡങ്കൻ ഡോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും ആഫ്രിക്കൻ രാജ്യമായ മോൾഡോവ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു ജൂൺ 23-നായിരുന്നു. ജൂൺ 23-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 23. ആയിരത്തി 1857 പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം സിറാജ് ദൌളയെ പ്ലാസിയിൽ വെച്ച് പരാജയപ്പെടുത്തിയത് ജൂൺ 23-നായിരുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പാരീസിലെ സോർബോണിൽ രൂപവൽക്കരിച്ചത് 1894 ജൂൺ 23-നായിരുന്നു. ജൂൺ 23-നായിരുന്നു ബോംബെയിലെ ഡങ്കൻ ഡോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. സൈമൺ കമ്മീഷൻ ലണ്ടനിൽ ഒരു ഫെഡറൽ ഇന്ത്യയും ബർമയും വേർപെടുത്തൽ ശുപാർശ ചെയ്തത് 1930 ജൂൺ 23-നായിരുന്നു. ജൂൺ 23-നായിരുന്നു ആഫ്രിക്കൻ രാജ്യമായ മോൾഡോവ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലെ റാണി കി വാവ്, ഹിമാചലിലെ ഗ്രേറ്റ് ഹിമാലയം നാഷണൽ പാർക്ക് എന്നിവ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2014 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഫ്രഞ്ചുകാരും ഫ്ലെമിഷും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവച്ചത് 1305 ജൂൺ 23-നായിരുന്നു.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: ഹരി ഓം.
1: കഠോപനിഷത്തിൽ നിത്യോ അനിത്യാനാം ചേതന ചേതനാനാം, ചേതന പദാർത്ഥങ്ങളിലെ ചേതനം, അനിത്യമായവയിൽ നിത്യം ആയി പരിലസിക്കുന്നത് എന്ന് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു, തം ആത്മസ്ഥം വേർ ഇറ്റ് സ്റ്റേസ്, വേർ ഇറ്റ് റിസൈഡ്, എവിടെയാണ് ആ തത്വം എന്ന് ചോദിച്ചാൽ ഉത്തരം ആത്മസ്ഥം എന്നാണ്. ആത്മാവിലിരിക്കുന്നു. ഈ ആത്മാവിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് അതിന്റെ ലോക്കസ് ആണ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടെങ്കിലും അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെയോ, തത്ര ഏവ ഉപലഭമാനത്വാത്.

യു വിൽ ഹാവ് ആക്സസ് ഓവർ ദേർ എന്നാണ് അർത്ഥം. ടു ബി കണക്റ്റഡ്, അതുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ബുദ്ധിഗുഹയിൽ തിരയാം, അവനവന്റെ ഉള്ളിൽ തിരയാം, ഇതാണ് അർത്ഥമാക്കുന്നത്. ആശയം വ്യക്തമായിന്ന് ചെയ്യട്ടെ. തമാത്മസ്ഥം യേ അനുപശ്യന്തി ധീരാഹ തേഷാം ശാന്തിം ശാശ്വതീനേതരേഷാം. ഇങ്ങനെ ആത്മസ്ഥമായ ആ ആബ്സല്യൂട്ട് അവ്യക്ത തത്വത്തെ അറിയുന്ന ആൾക്കാണ് ശാശ്വതമായ ശാന്തി, മറ്റുള്ളവർക്കല്ല എന്ന് കഠോപനിഷത്ത് അവിടെ പറയുന്നു. മാത്രവുമല്ല, അങ്ങനെ ഒരു തത്വമുണ്ട് എന്ന് ആരംഭിക്കണം എന്ന് പറയാം. അസ്തിത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീദതി. അസ്ഥി എന്ന് ആരംഭിക്കുന്നവർക്ക് ഈ തത്വ സാക്ഷാത്കാരം നേടാൻ സാധിക്കുള്ളൂ. കേട്ടില്ലേ, അങ്ങനെ ഒരു ബോധ്യമുള്ളവരെയാണ് ആസ്തികന്മാര് എന്ന് പറയാം. ചില ആസുര ചിന്തകരുണ്ട്, ആസുരിക താൽപര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവർ. എന്താ പറയുക? നാസ്തി. കേട്ടില്ലേ, ഒന്നുമില്ല. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുക്കം എന്നിങ്ങനെയൊക്കെ 16-ാം അധ്യായത്തില് അങ്ങനെയുള്ള നാസ്തികന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊന്നും ഇല്ല എന്ന് പറയുന്നവരാ. അപ്പൊ ഇതൊക്കെയോ? ഇതൊക്കെ ആഫ്റ്റർ ഓൾ സെക്സ് കാരണം ഉണ്ടായതാണ്. അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം, സെക്സ് ആണെങ്കിലോ കാമം റിലേറ്റഡ് ആണ്. 16-ാം അധ്യായത്തില് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഏതാം ദൃഷ്ടി, ഇങ്ങനെയുള്ള കുദൃഷ്ടികളാണ് ആസുര പ്രഭൃതികൾ. അവർക്ക് ഇതിന്റെ സാക്ഷാത്കാരം ഉണ്ടാവില്ല എന്ന് പറയാം. നമുക്ക് ആസ്തിക്യ ബുദ്ധി എന്ന അനുഗ്രഹം ഉണ്ടാവട്ടെ. തുടർന്ന് ഏത് കാലത്തിൽ പ്രയാണം ചെയ്താൽ ആവൃത്തി ഉണ്ടാവും, ഏത് കാലത്തിൽ പ്രയാണം ചെയ്താൽ പ്രപഞ്ച സംസാര നിവൃത്തി ഉണ്ടാവും, അതിനെക്കുറിച്ച് പറയാമെന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്തു. എത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തങ്കാലം വക്ഷ്യാമി ഭരതർഷഭ. അതിനു മുമ്പ് പുരുഷസ പരപാർത്ഥ 22-ാം ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? 21-ാം ശ്ലോകത്തിൽ അവ്യക്തോക്ഷര ഇത്യുക്ത, ആ 2-ാമത്തെ അവ്യക്തത്തെ കുറച്ചുകൂടി വ്യക്തമാക്കി തന്നു. 20-ാം ശ്ലോകത്തിൽ പറഞ്ഞ അവ്യക്തത്തിൽ നിന്ന് വ്യത്യസ്തമായ അതുക്ക് മേലെയുള്ള അവ്യക്തമാണ് 21-ാമത്തെ ശ്ലോകത്തിൽ അവ്യക്ത അക്ഷരം എന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതി ഉക്ത തമാഹു പരമാംഗതി, ദാറ്റ് ഷുഡ് ബി യുവർ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്, അൾട്ടിമേറ്റ് എബോഡ് ടു ബി അച്ചീവ്ഡ്. യംപ്രാപ്യന നിവർത്തന്റെ തദ്ധാമ പരമം മമ, ആ അവ്യക്തമാണ് എന്റെ പരമമായ ധാമം എന്നും ഭഗവാൻ അറിയിച്ചു. തുടർന്ന് ഇതെങ്ങനെ ലഭിക്കും എന്നാണെങ്കിൽ അത്യന്തം ഭക്തി. എന്താ ഭക്തിയുടെ പ്രകൃതം? ഭക്തി എന്ന് പറയുന്നത് ബൗദ്ധികമായ ബോധ്യത്തോടുള്ള വൈകാരികമായ അഭിനിവേശമാകുന്നു. ഏത് വിദ്യയെ സംബന്ധിച്ചും ഇത് വേണം. അറിവ് സാർത്ഥകമാവുക, സാഫല്യമാവുക, ജ്ഞാനം വിജ്ഞാനമാവുക എപ്പോഴാ? ഭക്തി ഉണ്ടാവുമ്പോഴാ. ഭക്തി എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആവണം. ഇല്ലാത്ത അറിവൊക്കെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ അജീർണമായിട്ട് കിടക്കുകയുള്ളു. മനസ്സിലാവുന്നില്ലേ? അജീർണമായിട്ട് കിടക്കുകയുള്ളു. രാമേശ്വരം കടൽപ്പാലത്തിനൊരു കടൽപ്പാലത്തൊരു ട്രെയിൻ അപകടമുണ്ടായ കാര്യം ദൃഷ്ടാന്തമായിട്ട് പറയാറുണ്ട്. ഈ ദൃഷ്ടാന്തം സ്വാമിക്ക് കിട്ടിയത് ശ്രീ പി ആർ നാഥൻജി പറഞ്ഞു തന്നിട്ട. പി ആർ നാഥൻജി പറഞ്ഞു കേട്ടതാ. പി ആർ നാഥൻജി അവിടെ പോയി, ഇത്രേ അവിടെ പോയിട്ട് ഈ അപകടം നടന്ന പാലത്തിനടുത്ത് താമസിക്കുന്ന ചിലരുമായിട്ട്

0: കാണാനിടയായി, നല്ല പ്രായമുള്ളവർ. അപ്പൊ അവരോട് ചോദിച്ചു, ഈ അപകടം നടന്നതിനെ കുറിച്ച് അറിയോ, എന്താ അഭിപ്രായം? അപ്പൊ അവര് പറഞ്ഞു, ഓ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ ഇവര് മനസ്സിലാക്കിയത്? ഈ അപകടം നടന്ന ട്രെയിനിൽ നിറയെ കോളേജ് പിള്ളേരായിരുന്നു. അവരെന്തോ വിനോദയാത്രയ്ക്ക് മറ്റേ പോവുകയായിരുന്നു. ഇപ്പൊ ട്രെയിൻ പാലത്തിലൂടെ പോകുന്ന സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെന്ത് ചെയ്തു? എല്ലാ ഷട്ടറും താഴ്ത്തിയിട്ടു. കേട്ടില്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? വായുവിന് കടന്നു പോകാൻ വഴിയില്ലാതായി. അങ്ങനെയാണ് ട്രെയിൻ മറയാനിടയായത് അത്രേ. അതിനെക്കുറിച്ച് കാർണോരുടെ ഒരു നിരീക്ഷണവും കൂടി സ്വാഭാവികമായിട്ട് പറഞ്ഞുപോയി. അതെന്താ? അത് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ, വിവരം കുറയുമല്ലോ. അപ്പൊ അറിവൊന്ന്, വിവരമൊന്ന്. കേട്ടില്ലേ? അറിവ് എപ്പോഴാ വിവരം ഉണ്ടാ വിവരമാവുക? അറിവ് വിവരമാണ് ആവണമെങ്കിൽ ഭക്തി വേണം. ഈ ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അതുകൊണ്ട് ഭക്തിയാ ലഭ്യഹ തു അനന്യയാ, അനന്യമായ ഭക്തി കൊണ്ട് വേണം ഈ അറിവ് നേടാൻ. ഏതാ അറിവാ നേടേണ്ടത്? യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തതം. സകല ഭൂതജാലങ്ങളിലും അന്തസ്ഥമായിരിക്കുന്ന തത്വത്തെ അറിയണം. സകലതിലും വ്യാപിച്ചിരിക്കുന്ന തത്വത്തെ അറിയണം. തിരമാലയുടെ ഉദാഹരണം എടുത്താൽ, ഓരോ തിരമാലയെയും ഉള്ളതാക്കി തീർത്ത തത്വത്തെ അറിയണം. ആ തത്വത്തെ കുറിച്ച് നമുക്ക് മറ്റൊന്നും പറയാം, അതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതുമാണ്. ഒരു തിരമാലയിലെ ഉണ്മയെ തേടി കണ്ടെത്തി സമുദ്രം എന്ന് തിരിച്ചറിഞ്ഞാൽ, അഥവാ വെള്ളം എന്ന് തിരിച്ചറിഞ്ഞാൽ, അടുത്ത റിയലൈസേഷൻ എന്താണ്? അത് ഈ തിരമാലയാൽ ലിമിറ്റഡ് അല്ല. പിന്നെയോ, ദാറ്റ് ഈസ് ഓൾ പെർവേഡിംഗ്. ഡിഡ് യു ഗെറ്റ് ദി പോയിന്റ്? അത് സർവവ്യാപിയാണ്. അതാണ് 22-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. തുടർന്ന് പുനരാവർത്തിയുടെ ഗതിയും പുനരാവർത്തി ഇല്ലായ്മയുടെ ഗതിയും പറയാം എന്ന് പറഞ്ഞ് 24-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. എത്ര കാലേ തു അനാവൃത്തിം. ആവൃത്തിം ചെയ്യുക. ഏത് കാലത്തിലാണോ അനാവൃത്തി ഉണ്ടാവുക, ഏത് കാലത്തിലാണോ ആവൃത്തി ഉണ്ടാവുക, ഈ രണ്ട് കാര്യങ്ങളും പറയാം. ആർക്ക്? യോഗിനഹ. ഇവിടെ ഭാഷ്യകാരൻ പറയും, യോഗിനഹ എന്ന് പറഞ്ഞത് അനാവർത്തി, അതായത് ആവർത്തിയില്ലായ്മ. ആവർത്തിയില്ലായ്മ എന്ന് പറഞ്ഞാൽ ജനിമൃത്യു സംസാരത്തിലുള്ള കറക്കം. ഈ കറക്കമില്ലാത്ത യോഗിയെ യോഗി എന്ന് പറഞ്ഞാൽ, ആ യോഗി എന്നുള്ള പദം കൊണ്ട് മുഖ്യ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. കറക്കമുള്ള പാതയിൽ സഞ്ചരിക്കുന്നവരെ യോഗി എന്ന് പറയുമ്പോൾ, ആ യോഗിയെ ഗൗണാർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. MBBSന് പഠിക്കുന്നവരെയും ഡോക്ടർ എന്ന് വിളിക്കും, പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെയും ഡോക്ടർ എന്ന് വിളിക്കും. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടർ മുഖ്യ ഡോക്ടറാണ്. പഠിക്കുന്നവരെ ഡോക്ടറെ എന്ന് വിളിക്കുന്നത് ഗൗണ അർത്ഥത്തിലാണ്. ഈ ആശയം മനസ്സിലായോ? ഇതുപോലെ ഇവിടെ രണ്ടുപേരെയും യോഗി എന്ന് വിളിച്ചിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യോഗിനഹ ഇത് കർമ്മിണഹ ച ഉച്യതേ. ഇതിൽ ഒരു കൂട്ടരെ കർമ്മികളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കർമ്മിണഹ തു ഗുണതഃ കർമ്മയോഗേന യോഗിനം ഇതി വിശേഷണാത് യോഗിനഹ. 3-ാം അധ്യായത്തില് കർമ്മയോഗേന യോഗിനാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ശരിക്കും യോഗികളല്ല, പക്ഷെ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് അവര് യോഗഭാവത്തെ ആരോഹണം ചെയ്യും, അതുകൊണ്ട് അവരെ യോഗികൾ എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും അവര് യോഗികളല്ല എന്ന് പറയാ. എത്ര കാലേ പ്രയാത മൃത, ഏത് കാലത്തിൽ മരിച്ചാലാണ് ഇവര് ആവൃത്തിയില്ലാത്ത തത്വത്തെ പ്രാപിക്കുക. ഏത് കാലത്തിൽ മരിച്ചാലാണ് സംസാരത്തിൽ കിടന്ന് കറങ്ങാൻ ഇടവരുക? ഈ രണ്ട് കാര്യം പറയാമെന്നാണ് വാഗ്ദാനം. പറഞ്ഞോട്ടെ. ഇതിനെ ചൊല്ലി ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടായി. എന്തൊക്കെയാണ്? ഒന്ന്, ആരുടെയെങ്കിലും മരണത്തെ പോയി, മരിച്ചവർ പോയി, അവരെ ദയവ് ചെയ്ത് പോവാൻ വിടൂ. അവരെ കുറിച്ച് വിശകലനം ചെയ്ത് ഇവര് ദക്ഷിണായനത്തിലൂടെയാണ് പോയത്, കാരണം ഇവര് ഉത്തരായണത്തിലല്ല മരിച്ചത് എന്നിത്യാദി വിശകലനത്തിന് മുതിരരുത്. ഓക്കെ. ഇതുപോലെ മരണസംബന്ധിയായി വേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാത്തത് കൊണ്ടാണ് മരിച്ചത് എന്നിങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം ഒരു വിശകലനത്തിനും ആരും മുതിരരുത്, അഥവാ വേണ്ടപ്പെട്ടവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ ചിന്തയിൽ നിന്ന് പുറത്ത് കടത്താൻ ഉത്സാഹിച്ചോളണം, ഉദ്യമിച്ചോളണം. കേട്ടില്ലേ? ചിലര് പറയും അവന് അറമ്പറ്റിപ്പോയതാണ്. അങ്ങനെയൊന്നും മരിച്ച ഒരാളെ കുറിച്ച് പറയാതിരിക്കും. അത് എല്ലാവർക്കും ഒരു വേദനയാവും. നഷ്ടപ്പെട്ടു എന്നുള്ള നഷ്ടത്തിന്റെ ദുഃഖമുണ്ട്, അതിന് പുറമെ ഇങ്ങനെ ചില കൽപ്പനകളും. അത് ചെയ്യരുത്. ഈ കാര്യം നമ്മൾ ഇന്നലെ കണ്ടു. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്, മരിക്കാൻ കിടക്കുന്ന മരണശയ്യയിലായവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ മാനസികമായി അവർക്ക് പോകാനുള്ള അനുവാദം നൽകുന്നത് നല്ലതാണ്. കേട്ടില്ലേ? മാനസികമായിട്ട് അവർക്ക് പോകാനുള്ള അനുവാദം നൽകുക, അത് നമുക്ക് സാധിക്കണം. ഓക്കെ. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന്

0: പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും സി എ ജി നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India program, training to become India's future champions. The contributions of God's own countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ്, 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം.

0: സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. US ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. US ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ 10 നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്ദേഹമാപി ദ്വിതീയാവിഭക്തി നമുസങ്കലിംഗേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസവും ദ്വിതീയാവിഭക്തിയിലെ നമുസങ്കലിംഗ വാക്യങ്ങളെ കാണാം. പ്രിയ നാടകം പശ്യതി, പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകം പശ്യതി, പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകം പശ്യതി. അഹം കങ്കണാനി ധരാമി, ഞാൻ വളകളെ ധരിക്കുന്നു. അഹം കങ്കണാനി ധരാമി, ഞാൻ വളകളെ ധരിക്കുന്നു. ഞാൻ വളകളെ ധരിക്കുന്നു. അഹം കങ്കണാനി ധരാമി. ഭവാൻ ദശ രൂപ്യകാണി ദദാതു, താങ്കൾ 10 രൂപയെ തരും.

0: ഭഗവാൻ ദശരൂപ്യകാണി ദതാതു, താങ്കൾ പത്ത് രൂപയെ തരൂ, താങ്കൾ പത്ത് രൂപയെ തരൂ. ഭഗവാൻ ദശരൂപ്യകാണി ദതാതു. സർവേ വസ്തുനി ആനിതവന്തഹവാ, എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? സർവേ വസ്തുനി ആനിതവന്തഹവാ, എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? സർവേ വസ്തുനി ആനിതവന്തഹവാ. യാത്രികഃ പുണ്യക്ഷേത്രാണി ഗച്ഛതി, യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രികഃ പുണ്യക്ഷേത്രാണി ഗച്ഛതി, യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രികഃ പുണ്യക്ഷേത്രാണി ഗച്ഛതി. ഭക്താഃ പുഷ്പാണി അവചിനോതി, ഭക്തന്മാർ പുഷ്പങ്ങളെ പറിക്കുന്നു. ഭക്താ പുഷ്പാണി അവചിനോതി, ഭക്തന്മാർ പുഷ്പങ്ങളെ പറിക്കുന്നു. ഛാത്രഃ പുസ്തകാനി സ്വീകരോതി, കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. ഛാത്രഃ പുസ്തകാനി സ്വീകരോതി, കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. ഛാത്രഃ പുസ്തകാനി സ്വീകരോതി. കർമ്മകരഃ ഭവനാനി ശുദ്ധീകരോതി, ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. കർമ്മകരഃ ഭവനാനി ശുദ്ധീകരോതി, ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. കർമ്മകരഃ ഭവനാനി ശുദ്ധീകരോതി. പത്രവിതാരകഃ പത്രാണി ആനയതി, പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. പത്രവിതാരകഃ പത്രാണി ആനയതി, പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. പത്രവിതാരകഃ പത്രാണി ആനയതി, പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. സതീശഃ മിത്രാണി ആഹ്വയതി, സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശഃ മിത്രാണി ആഹ്വയതി, സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശനഃ മിത്രാണി ആഹ്വയതി. ആപണികഃ പാത്രാണി സമ്യക് സ്ഥാപയതി, കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. ആപണികഃ പാത്രാണി സമ്യക് സ്ഥാപയതി, കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. ആപണികഃ പാത്രാണി സമ്യക് സ്ഥാപയതി. ധനികഃ മന്ദിരാണി നിർമാതി, ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികഃ മന്ദിരാണി നിർമാതി, ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികഃ മന്ദിരാണി നിർമാതി. അഹം സന്യാസിന വർദ്ധയാമി, അഹം സസ്യാനി വർദ്ധയാമി, ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അഹം സസ്യാനി വർദ്ധയാമി, ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അഹം സസ്യാനി വർദ്ധയാമി. മഹാരാജഃ രാജ്യാനി ജയതി, മഹാരാജാവ് രാജ്യങ്ങളെ ജയിക്കുന്നു. മഹാരാജാവ് രാജ്യങ്ങളെ ജയിക്കുന്നു. മഹാരാജഃ രാജ്യാനി ജയതി. ശിശുഃ ക്രീഡനകാനി ഇച്ഛതി, ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശുഃ ക്രീഡനകാനി ഇച്ഛതി, ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശുഃ ക്രീഡനകാനി ഇച്ഛതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായ

0: ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഫേമസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ. നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട്

0: പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 വർഷം മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്

0: യുജി ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി May 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണി കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജെ.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848 5587 85

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: Radio Santanam 90.4 FM il ippol kelkam bedtime stories. Avadaranam Rita George. Sangeethika sahayam Shyam Das.
3: Hi kochukuttare, bedtime story ilekku evareyum swagatham cheyunu. Innathe kadayude perendu ennariyo? ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് ഒരു കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഇത്രയും കേട്ടാൽ മതി, ആ രാജാവ് ആരായിരുന്നു എന്ന് ചോദ്യമില്ല, അറിയേണ്ടതില്ല.

ആളുടെ പേർ ശിലാദിത്യനെന്നോ ശാലിവാഹനനെന്നോ ആയിക്കോട്ടെ, അയാളുടെ രാജ്യം കാശിയോ കനൂജോ ആയിക്കോട്ടെ, ഒരേഴു വയസ്സുകാരന് ഒന്നേ കേൾക്കേണ്ടതുള്ളൂ. ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത് കേട്ടാൽ മതി, അവന്റെ ഹൃദയം തുള്ളി മറിയും. പക്ഷേ ഈ നവീന കാലഘട്ടത്തിലെ വായനക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് അത്രയും പോരാ. അവർ വേരും തുമ്പും തപ്പി തുടങ്ങും. അവർ ചോദിക്കും, ഏത് രാജാവ്? കഥ പറയുന്നവർക്കുമുണ്ട് മാറ്റം. പഴയതുപോലെ അവ്യക്തമായിട്ടൊന്നും അവർ കഥയ്ക്ക് തുടക്കം കുറിക്കുകയില്ല. ഒരിക്കൽ അജാതശത്രു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ വായനക്കാരന് അതുകൊണ്ടും തൃപ്തിയാവുന്നില്ല. ഏത് അജാതശത്രു? ശാസ്ത്രത്തിന്റെ കണ്ണട വെച്ചുകൊണ്ട് അയാൾ ചോദിക്കും, നാം കുട്ടികളായിരുന്നപ്പോൾ എല്ലാ മനോഹര കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാറുണ്ടായിരുന്നു. ഒരു പഴങ്കഥയുടെ മാധുര്യം നുണഞ്ഞിറക്കാൻ നമ്മൾക്ക് പറ്റാറുണ്ട്. അറിവിന്റെ പഴഞ്ചെടികൾ അന്വേഷിച്ച് നാം മിനക്കിടാറില്ല. സത്യത്തിന്റെ പളുങ്കു കൊട്ടാരം എവിടെ എന്നും അവിടെ ഇങ്ങനെ എത്തിച്ചേരാമെന്നും നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു രാജാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തീർക്കാൻ നമ്മൾ പേജുകൾ എഴുതി നിറയ്ക്കുന്നു. ആ പഴങ്കഥ തുടങ്ങിയ സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കൽക്കത്തയിൽ മഴ കോരിച്ചൊരിയുന്ന ഒരു ദിവസം സന്ധ്യയ്ക്ക് നഗരം മുഴുവൻ വെള്ളം നിറഞ്ഞു കിടന്നു. ഞങ്ങളുടെ ഇടവഴിയിൽ മുട്ടിന് വെള്ളം. ഈ മഴയത്ത് എന്റെ ട്യൂഷൻ മാഷുക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്നൊരാശ ഇടയ്ക്കിടെ മനസ്സിൽ പാറിക്കളിച്ചു. ഇടവഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഇറയത്തിന്റെ ഒരറ്റത്ത് സ്റ്റൂളിന്മേൽ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയം പടപടാടിച്ചു. ഞാൻ മനസ്സൂരുകി പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, 7:30 വരെ എങ്കിലും മഴയ്ക്ക് കുറവ് വരുത്തല്ലേ. കൽക്കത്തയുടെ ഈ മൂലയിൽ ഒരു പാവപ്പെട്ട കുട്ടിയെ അവന്റെ ട്യൂഷൻ മാസ്റ്ററുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ മഴ കൊണ്ടുള്ള പ്രയോജനം എന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടോ എന്തോ, പ്രകൃതി നിയമത്താലോ എന്തോ, മഴ ഒട്ടും വിട്ടുകൊടുത്തില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ ട്യൂഷൻ മാഷും തോറ്റുകൊടുത്തില്ല. കൃത്യസമയത്ത് തന്നെ ഇടവഴി തലയ്ക്കൽ അദ്ദേഹത്തിന്റെ കുട പ്രത്യക്ഷപ്പെട്ടു. എന്റെ ഉള്ളിലെ ആശയുടെ നീർക്കുമിള പൊട്ടിപ്പോയി. എന്റെ ഹൃദയം തകർന്നടിഞ്ഞു. മരണത്തിന് ശേഷം നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷയുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ഞാൻ ട്യൂഷൻ മാഷായും മാഷ് എന്റെ സ്ഥാനത്ത് കുട്ടിയായിട്ടും വരാതിരിക്കില്ല. തീർച്ച മാഷുടെ കൂടെ കണ്ണിൽ പെട്ടതും ഞാൻ അമ്മയുടെ മുറിയിലേക്ക് പാഞ്ഞു. അമ്മയും അമ്മൂമ്മയും ഷീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് കിടക്കയിൽ വീണു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ട്യൂഷൻ മാഷ് വന്നു. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. ഇന്ന് ക്ലാസ് വേണ്ടെന്ന് വെച്ചുകൂടെ? ഈ കഥ കുട്ടികൾക്ക് വായിക്കുവാൻ കൊടുക്കാതിരുന്നാൽ നന്ന്. ചെറിയ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലും എടുത്തു ചേർക്കരുത്. എന്താണെന്നല്ലേ, ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റ്. ആ തെറ്റിനാകട്ടെ ശിക്ഷയുണ്ടായില്ല എന്ന് മാത്രമല്ല എന്റെ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ വേണ്ട, അമ്മ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ട്യൂഷൻ മാസ്റ്ററോട് പറയൂ ഇന്ന് ട്യൂഷൻ വേണ്ട, നാളെ വന്നാൽ മതിയെന്ന്. എന്റെ അസുഖത്തിന്റെ കാര്യം അമ്മ ഗൗരവമായി എടുത്തില്ല. തീർച്ച, അല്ലെങ്കിൽ ഇതും പറഞ്ഞിട്ട് കളി തുടരുമോ? ഞാനോ തലയിണയിൽ മുഖമവർത്തി മതിപരിവോളം ചിരിച്ചു. എനിക്ക് അമ്മയെയും അമ്മയ്ക്കെന്നെയും നല്ലപോലെ അറിയാമല്ലോ. പക്ഷേ 7 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് സുഖക്കേട് എന്ന നാട്യം ഏറെ നേരം കൊണ്ടു നടക്കാൻ പറ്റുമോ? 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മുമ്മയെ പിടികൂടി. ഒരു കഥ പറഞ്ഞു വരൂ അമ്മുമ്മേ. പലവട്ടം പറയേണ്ടി വന്നു. ഞാൻ പറയുന്നത് കേൾക്കാത്ത മട്ടിൽ അമ്മയും മുത്തശ്ശിയും കളി തുടർന്നു. ഒടുവിൽ അമ്മ പറഞ്ഞു, ശല്യപ്പെടുത്താണ്ടിരിക്കെ, ഈ കളിയൊന്ന് കഴിയട്ടെ. പക്ഷെ ഞാനുണ്ടോ വിടുന്നു. മുത്തശ്ശി, ഒരു കഥ, ഇനി നാളെ കളിക്കാമെന്നും മുത്തശ്ശിയെ കഥ പറയാൻ വിട്ടുതരണമെന്നും ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ സാക്കിക്കെട്ട് അമ്മ ഷീട്ടുകെട്ട് വലിച്ചെറിഞ്ഞു. എന്നാൽ അങ്ങനെയാകട്ടെ, ഇവനെ കൊണ്ട് ശല്യം ചെറുതൊന്നും അല്ല. ഞാൻ തോറ്റു. അമ്മ തോറ്റു പിന്മാറിയതും ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒറ്റച്ചാട്ടം. അവരുടെ കൈപിടിച്ച് ചാടിത്തുള്ളിക്കൊണ്ട് ഞാൻ അവരെ എന്റെ കട്ടിലിലേക്ക് പിടിച്ചു വലിച്ചു. ഉത്സാഹം സഹിക്കാനാവാതെ കൊതുക് വലയുടെ തണ്ടിന്മേൽ പിടിച്ചു ചാടി മറിഞ്ഞു. ഒടുവിൽ ഞാൻ പറഞ്ഞു, എന്നാൽ മുത്തശ്ശി, ഇനി കഥ തുടങ്ങാം. അങ്ങനെ മുത്തശ്ശി കഥ തുടർന്നു. ഒരു രാജാവിന് ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. തരക്കേടില്ല, നല്ല തുടക്കം. ഒരു രാജ്ഞിയേ ഉണ്ടായിരുന്നുള്ളൂ. പഴങ്കഥകളിലെ രാജാക്കന്മാർക്ക് കണക്കില്ലാത്ത ഭാര്യമാർ ഉണ്ടാകാറുണ്ട്. 2 ഭാര്യമാരുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദുഃഖത്തിലാവും. അപ്പോൾ ഒരാളുടെ കാര്യം കഷ്ടത്തിലാവും, തീർച്ച. പക്ഷെ മുത്തശ്ശിയുടെ കഥയിൽ

0: കുഴപ്പമില്ല, ഒരു രാജ്ഞിയേ ഉള്ളൂ. രാജാവിന് മക്കളില്ലായിരുന്നു. അതത്ര വലിയ കാര്യമാണെന്ന് 7 വയസ്സുള്ള എനിക്ക് തോന്നിയില്ല. ഒരു മകൻ ഉണ്ടാകാൻ വേണ്ടി തപസ് ചെയ്യുന്നതിന് രാജാവ് കാട്ടിലേക്ക് പോയി എന്ന് കേട്ടപ്പോഴും എനിക്കൊരു വെപ്രാളം ഉണ്ടായില്ല. എന്റെ ട്യൂഷൻ മാസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമേ ഞാൻ കാട്ടിൽ പോകൂ. രാജാവ് കാട്ടിൽ പോയപ്പോൾ പക്ഷേ ഒരു കൊച്ചു മകളുണ്ടായിരുന്നു അത്രേ. അവൾ വളർന്നു, 12 വർഷം കടന്നുപോയി, സുന്ദരിയായി ഒരു രാജകുമാരിയായി. രാജാവിന് അവളുടെ കാര്യമൊന്നും ഓർമ്മയുണ്ടായില്ല. വിവാഹപ്രായം കടന്നുപോയി, രാജാവ് മടങ്ങി വന്നില്ല. രാജ്ഞിക്ക് സഹിക്കാൻ വയ്യാതായി. അവൾ കേണു, എന്റെ മകൾക്ക് വിവാഹത്തിന് യോഗമില്ലല്ലോ. എന്റെ ഒരു തലയിലെടുത്ത് രാജ്ഞി ദൂതന്മാരെ പറഞ്ഞയച്ചു. ഒരു ദിവസത്തേക്കെങ്കിലും കൊട്ടാരത്തിൽ വന്ന് താമസിക്കണമെന്ന് അപേക്ഷിച്ചു. രാജാവ് സമ്മതിച്ചു. തികഞ്ഞ ശ്രദ്ധയോടെ രാജ്ഞി സ്വന്തം കൈകൊണ്ട് 64 തരം വിഭവങ്ങൾ ഒരുക്കി, ചന്ദനമരം കൊണ്ട് പീഠമുണ്ടാക്കി, സ്വർണത്തളികകളിലും വെള്ളിപ്പാത്രങ്ങളിലുമായി ഭക്ഷണം വിളമ്പി വെച്ചു. മയിൽപ്പീലി വിശറിയുമായി രാജകുമാരി രാജാവിന്റെ ഇരിപ്പിടത്തിന് പിന്നിൽ നിന്നു. 12 വർഷത്തിന് ശേഷം രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. മയിൽപ്പീലി വിശറിയേന്തിയ രാജകുമാരിയുടെ സൗന്ദര്യത്തിന്റെ പ്രകാശം മുറിയാകെ നിറഞ്ഞു നിന്നു. അവളുടെ മുഖത്തു നോക്കി നിന്നുപോയ രാജാവ് ഭക്ഷണത്തിന്റെ കാര്യം മറന്നു. പറയൂ, ഏതാണ് ഈ പെൺകുട്ടി? സ്വർണത്തിടമ്പ് പോലെ സുന്ദരിയായ ഇവൾ ആരാണ്? കൈത്തടം തലയിൽ അമർത്തി രാജ്ഞി വിലപിച്ചു. അയ്യോ കഷ്ടം, എന്റെ ഒരു തലയിലെഴുത്ത്! സ്വന്തം മകളെ കണ്ടിട്ട് അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെന്നോ? രാജാവ് ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. അവസാനം പറഞ്ഞു, എന്റെ കൊച്ചുമോൾ വലിയൊരു പെണ്ണായല്ലോ, എങ്ങനെ ആവാതിരിക്കും? രാജ്ഞി ചോദിച്ചു. 12 വർഷം കഴിഞ്ഞത് ഓർമ്മയില്ലേ? പക്ഷേ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? നിങ്ങളില്ലാതെയാണോ ആ ചടങ്ങ് നടത്തുക? ഞാൻ തനിച്ച് എങ്ങനെ ആ ചടങ്ങ് നടത്തും? അവൾക്ക് ആരാണ് ഒരു നല്ല ഭരണി കണ്ടുപിടിക്കുക? ഇത് കേട്ടപ്പോൾ രാജാവ് സത്യം ചെയ്തു. നാളെ പുറത്തിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ആൾക്ക് ഇവളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. രാജകുമാരി മയിൽപ്പീലി വിശറി കൊണ്ട് അച്ഛനെ മന്ദം മന്ദം വീശിക്കൊണ്ട് നിന്നതേയുള്ളൂ. അടുത്ത പ്രഭാതത്തിൽ രാജാവ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് കൊട്ടാരത്തിന് പുറത്ത് വിറക് പെറുക്കി നടക്കുന്ന ഒരു ബ്രാഹ്മണന് കുമാരനെയാണ്. 7-8 വയസ്സായി കാണും. ഇത് തന്നെയാണ് എന്റെ മകളുടെ വരൻ, രാജാവ് തീരുമാനിച്ചു. രാജാവിന്റെ തീരുമാനത്തെ ലംഘിക്കാൻ ആർക്ക് കഴിയും? ബ്രാഹ്മണ കുമാരൻ തന്നെ രാജകുമാരിയുടെ കഴുത്തിൽ മാല ചാർത്തി. ഇത്രയും കേട്ടപ്പോൾ ഞാൻ മുത്തശ്ശിയോട് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു, എന്നിട്ടോ എന്നിട്ടോ എന്നിട്ടോ മുത്തശ്ശി? എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വലിയൊരാഗ്രഹം നാമ്പെടുത്തു. ആ ബ്രാഹ്മണകുമാരൻ ഞാനായിരുന്നെങ്കിൽ! പുറത്തു മഴ ചാറുന്ന ശബ്ദം, കിടക്കയ്ക്കരികിൽ മങ്ങി കത്തുന്ന മൺവിളക്ക്, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയുടെ ശബ്ദം എല്ലാം കൂടി എന്റെ മനസ്സിലൊരു മായാലോകം ഉടലെടുത്തു. അതിൽ ഏതോ അജ്ഞാത കാലത്ത്, ഏതോ അജ്ഞാത ലോകത്ത്, ഏതോ അറിയപ്പെടാത്ത രാജാവിന്റെ കൊട്ടാര ഗോപുരത്തിനരികിൽ വിറക് പെറുക്കി ഞാൻ നടക്കുകയായിരുന്നു. കാരുണ്യ ദേവതയെ പോലെ സുന്ദരിയായൊരു രാജകുമാരിയുമായി വിവാഹമാദ്യങ്ങൾ കൈമാറിയത് ഞാനായിരുന്നു. അവളുടെ കാതിൽ സ്വർണ വലയങ്ങളും തലയിൽ സ്വർണ പട്ടയും ഉണ്ടായിരുന്നു. കഴുത്തിൽ മനോഹരമായ സ്വർണമാലയും അരയിൽ സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണവും കാലിൽ കിലുങ്ങുന്ന സ്വർണ പാദസരവും ഉണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് തോന്നുകയാണ്, എന്റെ മുത്തശ്ശി ഒരു കഥയെഴുത്തുകാരി ആയിരുന്നെങ്കിൽ എത്രയെത്ര ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നേനെ. രാജാവ് 12 വർഷം കാട്ടിൽ കഴിഞ്ഞത് എന്തിന്? ഇക്കാലം അത്രയും രാജകുമാരിയുടെ വിവാഹം നടക്കാതിരുന്നത് എന്തുകൊണ്ട്? അതിനൊക്കെ മുത്തശ്ശി സമാധാനം പറഞ്ഞാൽ പിന്നെയും ചോദ്യങ്ങൾ ഉണ്ടാവും. വിവാഹത്തെപ്പറ്റി, ക്ഷത്രിയ കുലത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയും പുരോഹിത വംശത്തിൽ പിറന്ന് വിറക് പെറുക്കി നടക്കുന്ന ഒരു ബ്രാഹ്മണകുമാരനും തമ്മിൽ വിവാഹമോ? നാട്ടുനടപ്പിന് എതിരായതല്ലേ ഇതൊക്കെ? ഇതിനെക്കുറിച്ചൊക്കെ വായനക്കാർ പത്രത്തിൽ എഴുതുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ മുത്തശ്ശി ഒരു കഥാകാരിയായി തീരാതിരിക്കട്ടെ. ഇനിയും ജനിക്കുകയാണെങ്കിൽ അവർ ഒരു മുത്തശ്ശി മാത്രമായി ജനിച്ച് മതി. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848557 85.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
3: പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേക്ക് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടംകൈയാണ് ഞാൻ.
4: സാധാരണ എല്ലാരും വലംകൈ എന്നല്ലേ പറയാറ്?
3: അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലംകൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്.
4: അതെ,
3: എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്.
4: അതെ,
3: എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിദ്യയുടെ വിളയാട്ടം.
4: സാറിന്റെ മക്കളുടെ ഭാഗ്യം.
3: എനിക്ക് മക്കളില്ല.
4: എനിക്ക് മക്കളേ ഉള്ളൂ. ഡോക്ടറെ കാണിച്ചില്ലേ?
3: അയ്യോ, ഞാൻ ബാച്ചലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചലർ ആയിരുന്നു.
4: അപ്പൊ മുത്തച്ഛനോ?
2: മലയാളം ഒരിക്കലും മറക്കാത്ത ചിരിയുടെ ഉടമ സലീം കുമാർ യാത്രയായി. ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള മനുഷ്യന്റെ മഹാസിദ്ധിയിൽ വിശ്വസിക്കുകയും അത് ജീവിതത്തിന്റെ വഴിയും വെളിച്ചവുമാക്കുകയും ചെയ്ത ഒരാളുടെ വേർപാടാണിത്. അതുകൊണ്ട് തന്നെ ഓർമ്മയിലേക്ക് മായുമ്പോൾ 30 വർഷം കൊണ്ട് മലയാളിക്ക് സമ്മാനിച്ച ചിരിയുടെ നാനാർത്ഥങ്ങൾ സലീം കുമാർ ബാക്കിയാക്കുന്നു. ജീവിതത്തിന്റെ ഏത് കഠിന പ്രതിസന്ധിയെയും ചിരി കൊണ്ട് നേരിടാമെന്ന ലളിതവും സുന്ദരവുമായ ദർശനം. മലയാള സിനിമയിലെ പ്രസാദാത്മകമായ ഒരു കാലം കൂടിയാണ് മറഞ്ഞത്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, പട്ടാളം, മീശമാധവൻ, മായാവി, തിളക്കം തുടങ്ങി എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ തനത് ചിരിയുടെ പൂന്തോട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമാ ഡയലോഗുകളും ദശാബ്ദങ്ങൾക്ക് ശേഷവും ഇന്നും പുതുതലമുറക്കാരെ അടക്കം ചിരിപ്പിക്കുന്നു. അവയിൽ ചിലത് പഴഞ്ചൊല്ലുകൾ പോലെ നമ്മുടെ ഭാഷ എന്നേക്കുമായി സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സലീംകുമാർ അനശ്വരമാക്കിയ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന കഥാപാത്രവും മായാവിയിലെ കണ്ണൻ സ്രാങ്കുമൊക്കെ ആ സിനിമകളേക്കാൾ ഹിറ്റായെന്ന് കരുതുന്നവരുണ്ട്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ തുടങ്ങിയ കയ്യടി ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ഈ കഥാപാത്രങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ തന്നെയുണ്ട് ഈ ചിരിക്കാരൻ്റെ മാജിക്. ജീവിതത്തിൽ നന്ദി പറയാനുള്ളത് ചിരിയോടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒപ്പം അമ്മയോടും. അതേസമയം തന്നെ ചിരിയുടെ മറുവശത്ത് കരച്ചിലുമുണ്ടെന്ന ലളിത ദർശനം സലീംകുമാർ ഒരു കാലത്തും മറന്നില്ല. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, അതാവുമ്പോൾ കരയുന്നത് ആരും അറിയില്ലല്ലോ. തലമുറകളെ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ കണ്ണീർ നനവുള്ള ആ വാക്കുകൾ അദ്ദേഹം എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു. സങ്കടത്തിൻ്റെയും വിങ്ങലിൻ്റെയും ഒക്കെ ആഴമെറിഞ്ഞ പകർനാട്ടങ്ങൾ തിരശ്ശീലയിൽ അനായാസം എത്തിച്ചത് ആ വലിയ നടൻ്റെ അഭിനയ ശേഷിയുടെ നിദർശനമായി നമ്മുടെ മുന്നിലുണ്ട്. സലീംകുമാറിൻ്റെ ആദ്യ ചിത്രമാണ് 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം. ആ ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനം നമുക്കിന്ന് കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് ബാലകൃഷ്ണൻ, ആലപിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ജെ യേശുദാസ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് സിദ്ദിഖ് ഷമീർ ആയിരുന്നു. ഷിജു എ ആർ, അശോകൻ, ഇടവേള ബാബു, ജഗതി ശ്രീകുമാർ, രശ്മി സോമൻ എന്നിവരാണ് സലീംകുമാറിനോടൊപ്പം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം പൊന്നും പൂവും വാരിച്ചൂടാം എന്ന മനോഹരമായ ഗാനം.

0: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: പ്രോഗ്രാം നടക്കൂലല്ലേ?
3: ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
4: നിങ്ങൾക്ക് പാടാൻ അറിയോ?
3: അറിയോ, സംഗീതം പഠിക്കണം എന്ന മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിനിമത്തിന്റെ മരലാ. ഉസ്താദ് അലവലാദി ഖാൻ ഒരു വിൽ ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കീച്ചി. ഹോ, ബൈ ദി വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ അറിയോ? വേറെ
4: ഗജബ
3: ആയ് സുഭാഷ്, 1 2 3 4 എൻട്രോ നടത്തം.

0: ஹாய் இந்திரதத்தம். குஜராத்தி கதல கட்டிய மலையாளி பெண் நானு நான் பஞ்சாபி
1: കഥാപാത്രങ്ങളെ തിരക്കഥയ്ക്ക് മുകളിലേക്ക് ഉയർത്തി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചിരിപ്പിച്ചിറക്കിയ നടനാണ് അന്തരിച്ച സലീം കുമാർ. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയും നിസ്സഹായതയുടെ ഉള്ളൊരുക്കങ്ങൾ പ്രതിഫലിപ്പിച്ചും സലീം കുമാർ തന്റെ അഭിനയ ജീവിതം സാർത്ഥകമാക്കി. അസുഖം സിനിമയിൽ നിന്ന് അല്പകാലം മാറ്റി നിർത്തിയെങ്കിലും തലമുറകൾക്ക് ആർത്ത് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. കടും നിലത്ത് മുളച്ചു പൊങ്ങി കായും പൂവും ഫലങ്ങളുമായി വളർന്ന് ായിരുന്നു ആ അഭിനയ യാത്ര. മിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ മികച്ച നടനിലേക്കെത്തിയ പ്രതിഭാതിളക്കം. എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിലെ ചിറ്റാറ്റുകര എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലായിരുന്നു 1969 ഒക്ടോബർ 9 സലീം കുമാറിന്റെ ജനനം. ഇല്ലായ്മകൾ ധാരാളമായി ഉണ്ടായിരുന്ന ബാല്യം. കുടുംബത്തിൽ കലാരംഗത്തെ മുൻഗാമികൾ ആരുമില്ലായിരുന്നു. കൗമാരക്കാരനായ സലീമിന്റെ മനസ്സിൽ എന്നിട്ടും കലയുടെ നാമ്പുകൾ മുളപൊട്ടി. ആ നാമ്പുകൾക്ക് നർമ്മത്തിന്റെ മണമായിരുന്നു. സലീം കുമാർ പിന്നീട് പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതത്തെ ചിരിക്കണ്ണാൽ മാത്രം നോക്കിയ ഒരു യാത്രയുടെ തുടക്കം. നാട്ടിൻപുറത്തെ സ്കൂളുകളും ക്ലബുകളും ഉത്സവ പറമ്പുകളുമെല്ലാമായിരുന്നു സലീം കുമാറിന്റെ ആദ്യകാല ഹാസ്യ പരീക്ഷണശാലകൾ. പിന്നീട് കലാഭവനിലും മറ്റുമായി ഒരു പ്രൊഫഷണൽ നർമ്മ കലാകാരനായുള്ള വളർച്ച. പ്രണയ സാഫല്യത്തോടെ നാട്ടുകാരി കൂടിയായ സുനിതയുടെ കഴുത്തിൽ താലി ചാർത്തിയതിന് പിറ്റേന്നാണ് സലീമിനെ തേടി ആദ്യ ചലച്ചിത്ര വാഗ്ദത്തം എത്തുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ആ ചിത്രത്തെക്കുറിച്ച് പിന്നീട് സലീം കുമാർ പറഞ്ഞത് ഇങ്ങനെ: എൻ്റെ രൂപം എനിക്ക് തന്നെ കാണാനുള്ള ശക്തിയില്ലായിരുന്നു, അതിനാൽ പടം കാണാൻ ഭാര്യയെ കൊണ്ടുപോയില്ല. ശ്രീനിവാസിനെ പോലെ സ്വയം പരിഹസിച്ച് നർമ്മം വാരി വിതറാൻ സലീം കുമാർ മടി കാണിച്ചിരുന്നില്ല. ആ നർമ്മബോധം തിരിച്ചറിഞ്ഞാണ് റാഫി മെക്കാട്ടിനും ഷാഫിയുമെല്ലാം അവരുടെ ചിത്രങ്ങളിൽ സലീം കുമാറിനെ തിരക്കഥയ്ക്ക് മുകളിലേക്ക് വളരാൻ അനുവദിച്ചത്. അതുകൊണ്ടാണ് മായാവിയിലെ സ്രാങ്കും കല്യാണരാമനിലെ പ്യാരിയും പുലിവാൽ കല്യാണത്തിലെ മണവാളനുമെല്ലാം ഇത്രയും ശക്തിയോടെ ഇപ്പോഴും നമ്മെ ചിരിയുടെ പൂരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മായാവിയിലെയും പുലിവാൽ കല്യാണത്തിലെയും എല്ലാം കഥാപാത്രങ്ങൾ തുടക്കത്തിൽ തീരെ ചെറുതായിരുന്നുവെന്നും ഷൂട്ടിംഗ് സമയത്ത് സലീം കുമാറിന്റെ പ്രകടനം കണ്ട് സെറ്റിൽ കൂട്ടച്ചിരി ആയതോടെ വളരാൻ അനുവദിച്ചവയാണെന്നും അണിയറക്കാർ പറഞ്ഞിട്ടുണ്ട്. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന രണ്ടാമത്തെ ഗാനം സലീം കുമാറിന്റെ വളരെ പ്രശസ്തമായ ചിത്രമായ പുലിവാൽ കല്യാണത്തിലേതാണ്. 2003 പുറത്തിറങ്ങിയ പുലിവാൽ കല്യാണത്തിന്റെ സംവിധാനം ഷാഫിയായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് ബിധു പ്രതാപും ജോത്സ്നയും കോറസും ചേർന്ന്. പുലിവാൽ കല്യാണത്തിൽ സലീം കുമാറിനോടൊപ്പം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയസൂര്യ, കാവ്യ മാധവൻ, ലാൽ, ഹരിശ്രീ, അശോകൻ എന്നിവരായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന ഗാനം ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ?
3: ദേഹത്തെ എണ്ണയർന്നു ചോദിക്കാ.
2: അതെന്താ നിന്നെ അച്ചാറിടാൻ പോകുന്ന? രാമൻകുട്ടി അച്ചാറ്. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ?
3: അതെങ്ങനെ മനസ്സിലായി?
2: മോനെ, കന്നി മാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല.
3: ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
2: എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിരി പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിതം എന്തൊന്ന് സ്ട്രോങ് ആക്കി ചെയ്യാ.
3: യുവർ
2: ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ
3: ലിങ്ക്.
2: നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ.
3: വാട്ട് ഡു യു മീൻ?
2: മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ.
3: പോടാ,
2: പൂർ പോയി, ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ടൊരു സ്പീച്ച് വന്നിരിക്കുന്നു.
1: അവഗണനകളുടെ ആദ്യകാലത്തും വലിയ തിരക്കിൻ്റെ ആരവകാലത്തും നിലം തൊട്ട് തന്നെ നടന്നു സലീം കുമാർ. ഒരേ മനസ്സ് സൂക്ഷിച്ചു, പൊതുവേദികളെയും ചിരി കൊണ്ട് നിറച്ചു. രാഷ്ട്രീയത്തിലടക്കം കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. എന്തും തുറന്നു പറയാൻ മടിച്ചില്ല. ശ്രീനിവാസിനെ പോലെ തന്നെ ആത്മപരിഹാസത്തോടെ സ്വയം ട്രോളാൻ ഇഷ്ടപ്പെട്ടു. കൃഷിയെ അത്രമേൽ ജീവിതത്തോട് ചേർത്തു. കഥ എഴുതുന്നത് പോലെയോ സിനിമ സംവിധാനം ചെയ്യുന്നത് പോലെയോ അതിലേറെയോ സർഗാത്മകമാണ് കൃഷി എന്ന് സലീം കുമാർ വിശ്വസിച്ചു. എത്ര ദൂരത്തിൽ ും ഉയരത്തിലേക്കും പോയാലും ജന്മദേശമായ പറവൂരിലേക്ക് തന്നെ മടങ്ങിയെത്തി. ജീവിതത്തിൽ നിന്ന് മടങ്ങിയതും അതേ മണ്ണിൽ വെച്ച് തന്നെ. ആരോ എഴുതിയ ഒരു തിരക്കഥ പോലെയാണ് ജീവിതമെന്ന് സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ദേശീയ പുരസ്കാരം വാങ്ങിയാലും ഓസ്കർ വാങ്ങിയാലും ശരി, ജീവിതം ഒരു ICU-ൽ തീരാവുന്നതേയുള്ളൂ. ആ ഞാൻ എന്ത് ആഗ്രഹിക്കാനാണ്, സലീം കുമാർ ഒരിക്കൽ പറഞ്ഞു. നടന്റെ അഭിനയശേഷി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെങ്കിൽ കഥാപാത്ര വൈവിധ്യം അനിവാര്യമാണെന്ന് സലീം കുമാർ വിശ്വസിച്ചു. ലാൽ ജോസ് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ ഗൗരവ സ്വഭാവമുള്ള വേഷം കൊടുത്തപ്പോൾ മികച്ച രണ്ടാമത്തെ നടനുള്ള 2006-ലെ സംസ്ഥാന പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തി. പിന്നീട് സലീം അഹമ്മദിന്റെ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള 2011-ലെ ദേശീയ പുരസ്കാര ലബ്ധിയിലേക്കെത്തി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനാ മതിൽ പൊളിച്ചു, ഇനി ആർക്കും കടന്നു വരാം. ജീവിതം ചിരിച്ചു തള്ളണമെന്ന് ജീവിതകാലം അത്രയും പറഞ്ഞ സലീം കുമാറിന്റെ ഓർമ്മകൾ എന്നും തിളങ്ങി നിൽക്കും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അതിന്റെ ട്രോളുകളുമെല്ലാം ചിരിയായും ചിന്തയായും നൊമ്പരമായും തലമുറകൾക്കപ്പുറവും ഇവിടെ കാണും. ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനവും കിഞ്ചന വർത്തമാനവും വിട പറയുന്നു ആ അതുല്യ കലാകാരന്. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തെ

മായ ഗാനം 2002 പുറത്തിറങ്ങിയ സലീം കുമാർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള കല്യാണരാമൻ എന്ന ചിത്രത്തിലെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാകാൻ എന്ന ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. കല്യാണരാമന്റെ സംവിധാനം നിർവഹിച്ചത് ഷാഫിയായിരുന്നു. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ലാലു അലക്സ്, ലാൽ, നവ്യ നായർ, ഇന്നസെന്റ്, കൊച്ചുപ്രേമൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജ്യോതിർമയി തുടങ്ങിയവരാണ് സലീം കുമാറിനോടൊപ്പം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ RJ ആതിര. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരം ആരാണെന്നല്ലേ, ആ താരത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആ താരം തന്നെ പറയട്ടെ പേരാരാണെന്നൊരു വലിയ കുട്ടി ഗസ്റ്റാണ് ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേരുന്നത്. അപ്പൊ പേരെന്താണ്? വൈദുവിന്റെ ഫുൾ നെയിം പറഞ്ഞേ.
2: വൈദേഹി
1: സജിത്ത്. എത്ര വയസ്സുണ്ട് വൈദേഹിക്ക്? 3.25 വയസ്സുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിലെ ഈ കുട്ടിത്താരം, എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിലെ ഏറ്റവും ചെറിയ ഗസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റാണ് വൈദേഹി കുട്ടി. FM സ്റ്റേഷനുകളിൽ തന്നെ ഇത്രയും ചെറിയൊരു താരത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. വൈദേഹി, ഇപ്പൊ എന്ത് തോന്നി ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ? സന്തോഷമാണോ വൈദേഹിക്ക്? ഹാപ്പി ആണോ? ഹാപ്പി ആണല്ലേ. അപ്പൊ വൈദേഹി ഒരു സാധാരണ ഒരു കുട്ടിത്താരം മാത്രമല്ല, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടി ആയിട്ടുള്ള ഒരു താരമാണ് വൈദേഹി സജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കുസൃതരമായിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദേഹിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോ സാധാരണ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രോഗ്രാം പോലെ അത്ര പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള സാധ്യത ഇതിന് വളരെ കുറവാണ്. കാര്യം കുഞ്ഞു താരമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഒരു ചെറിയ കുഞ്ഞു മിടുക്കിയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ സൂപ്പർ താരം എന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞു മിടുക്കിയാണെങ്കിലും ഒരുപാട് കഴിവുകൾ കൊണ്ട് നമ്മളെല്ലാരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മിടുക്കി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മിടുക്കും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ കൊച്ചു മിടുക്കിയാണ് കൊല്ലം സ്വദേശിനിയായ വൈദേഹി സജിത്ത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ തിരിച്ചറിയുകയും 1 മുതൽ 10 വരെ എണ്ണുകയും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഈ കൊച്ചുമിടുക്കി 2 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് IBR അച്ചീവർ എന്ന ബഹുമതി നേടി നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് വൈദേഹി സജിത്ത് എത്തിയത്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയ ആ കുഞ്ഞുമിടുക്കിയുടെ രസകരമായിട്ടുള്ള ക്യൂട്ട് ക്യൂട്ട് തമാശകളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ. വൈദേഹി കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയാം അല്ലേ. അല്ലേ, അറിയില്ലേ വൈദേഹിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയത്തില്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ? ശരി. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് വൈദു? പിണറായി വിജയൻ. പ്രധാനമന്ത്രി ആരാണ്? മോദി. നമ്മുടെ സംസ്ഥാനം? കേരളമാ. വൈദുക്കുട്ടി ഭയങ്കര സ്മാർട്ടായ അല്ലേ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. വലിയ ജില്ല ഏതാണപ്പോ?
2: ഇടുക്കി.
1: ഇടുക്കി എന്താ ചെറുതായി പോയത്? പറഞ്ഞപ്പോ ചെറുതായി പോയത് ഇടുക്കി അല്ലേ. ഇടുക്കി. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ അല്ലേ. യെസ്. ദേശീയ പക്ഷി ഏതാണ്?
2: മയിൽ.
1: മയിൽ. മയിൽ എന്ന്? മയിൽ ഇഷ്ടമല്ലേ കുഞ്ഞിന്? ഇഷ്ടാണല്ലേ. നല്ല എന്ത് കളറാ മയിലിനുള്ളത്? ബ്ലൂ കളർ അല്ലേ. നല്ല ഭംഗിയാണല്ലേ ബ്ലൂ ഗ്രീൻ ഒക്കെ ചേർന്ന്. ഫോണിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ലേ വൈദു. അപ്പൊ മയിലിന് ദേശീയ പക്ഷിയാണ്. നമ്മുടെ ദേശീയ പക്ഷിയെ നമ്മുടെ വൈദുവിന് ഭയങ്കര ഇഷ്ടമാണ്. വൈദുവിന് TV-യിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള പരിപാടി ഏതാ?
2: ഉപ്പുമുളകും.
1: ഉപ്പുമുളകും എന്താ ഇഷ്ടം? എന്താ ഇത്ര അതിന്റെ അകത്ത് പാറുവിന് ഇഷ്ടം അല്ലേ. ആ പാറുക്കുട്ടി നമ്മുടെ വൈദുവിനെ പോലെ ഇരിക്കുന്ന ചെറിയൊരു കുട്ടിയാ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ വലിയ കുട്ടിയാ പാറു. നമ്മുടെ വൈദുവിനെക്കാളും വലിയ ഞാൻ കണ്ടിട്ടുണ്ട് പാറു. വൈദു കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ ശരി. അപ്പോ നമ്മുടെ വൈദുക്കുട്ടി ഒരുപാട് കുറെ കളേഴ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന 2.5 വയസ്സിലാണ് വൈദു ഇത് എന്നെല്ലാം മനസ്സിലാക്കി. അങ്ങനെ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുൻപ് നമ്മുടെ വൈദ്യുക്കുട്ടി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്, നന്നായിട്ട് പാടും. അംഗനവാടിയിൽ പഠിക്കുകയാണെങ്കിൽ കൂടിയും കുറേ പാട്ടുകളും കഥകളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ വൈദ്യുക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വൈദു, ഒരു അടിപൊളി പാട്ട് അങ്ങോട്ട് പാടി.
2: പോരാമോ എന്നോടിട്ടും കൂടാമോ, എന്നെ കൂടാറില്ലല്ല ഇന്നില്ലൊല്ലി പുക്കാറം കതി അതിയമ്മീ തിരിമാത്ത തന്നോണം.
1: ആഹാ, നല്ല രസമുണ്ടല്ലോ. വൈദു, നീ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ? അമ്മ. അമ്മയുടെ പേരെന്താ? അച്ഛനും അമ്മയാണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അച്ഛന്റെ അമ്മയുടെ
2: അച്ഛനറിഞ്ഞൂടല്ലേ,
1: അമ്മയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ആ, അപ്പൊ വൈദു എന്താണ്? ആ ശരി, അപ്പൊ അമ്മയുടെ അച്ഛന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ വൈദു കേക്കട്ടെ. അമ്മയുടെ പേരെന്താണ്?
2: ഷിബി.
1: അച്ഛന്റെ പേരെന്താണ്? സജിത്ത്. അപ്പോ ഇവർ രണ്ടുപേരും ആണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ വൈദുവിന്? ഏത് കഥ ഏറ്റവും വൈദുവിന് ഇഷ്ടം? കണ്ണാന്തുമ്പി പാട്ടല്ലേ, ആമയുടെ മുയലിലേക്ക് കഥ, അതൊക്കെ അറിയോ വൈദുവിന്? അറിയോ ആമയും മുയലും ഇങ്ങനെ പന്തയം വച്ചു? അറിയില്ല. ഇപ്പൊ ഏത് കഥ ഉറങ്ങുന്നതിന് മുമ്പ് വൈദു എന്തോ ചെയ്യുന്ന? പല്ല് തേക്കും. ഗുഡ് ഗേൾ ആണല്ലേ. പിന്നെ എന്തൊക്കെ ചെയ്യും?
2: കുളിക്കും.
1: ഓ, പിന്നെയും ഗുഡ് ഗേൾ. ആ പിന്നെ എന്തൊക്കെ ചെയ്യും? പിന്നെ കിടന്നുറങ്ങും, ഉറങ്ങും. അപ്പോ നല്ല കുട്ടിയാണ് കേട്ടോ വൈദു, നല്ലൊരു കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തന്നെ കിടക്കണമെന്ന് നമ്മുടെ ശ്രോതാക്കളോടും നമ്മുടെ കൊച്ചു കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരി അല്ലേ. വൈദു, രാത്രിയിലൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരുന്ന കഥകളൊക്കെ ഇല്ലേ, അപ്പൊ അതില് ഒരു ആനയുടെ കഥ വൈദുവിന് അറിഞ്ഞൂടെ? ആ കഥ ഏതായിരുന്നു വൈദു, എങ്ങനെയായിരുന്നു? അപ്പൊ ഇത് വൈദു ഒരു പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പൊ കൊറേ ക്വസ്റ്റ്യൻസും കൊറേ ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദുവിന് അറിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മുടെ ദേശീയ മൃഗം ആരാണ് വൈദു? ദേശീയ മൃഗം
2: കടുവ.
1: കടുവ. കടുവയുടെ സൗണ്ട് എങ്ങനാണ്? എങ്ങനെയാ സൗണ്ട്? ആ, ഒന്നുകൂടെ സൗണ്ട് ഒക്കെ. ആ കണ്ടാ. അപ്പൊ ആനയുടെ സൗണ്ട് എങ്ങനെ? ആനയുടെ ആനക്ക് സൗണ്ട് ഇല്ലേ? വൈദു ആനയുടെ സൗണ്ട് അറിയാം ആനയുടെ. ആ, അപ്പൊ നമ്മുടെ വൈദുക്കുട്ടി വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ആന്തം എന്താണ്? നാഷണൽ ആന്തം
2: ജനമംഗളമണി.
1: ആ, മിടുക്കി കുട്ടിയാണ് കേട്ടോ വൈദു. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആണ് ഇന്നത്തെ കുട്ടിത്താരമായിട്ട് റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ വൈദേഹിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ വൈദേഹി, ഏത് സർവമായ എന്ന ചിത്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ആ പാട്ടാണോ വൈദേഹി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കേണ്ടത്? ആണോ ആ പാട്ടാണോ? ആ പാട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യണമെന്നാണ് വൈദേഹിക്കുട്ടി പറയുന്നത്. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: Music with Radio Santhvanam 90.4 FM. Welcome back to Radio Santhvanam 90.4 FM. Students, guest of the day, ഇന്നത്തെ കുട്ടി താരം വൈദേഹി സജിത് ആണ്. അപ്പൊ വൈദേഹി ആണ് ഇന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി രസമായിട്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആർജെ ആതിരാണ്. അപ്പൊ വൈദേഹി, നമുക്ക് നമ്മുടെ സർവമായ എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വൈദേഹി തന്നെ പാടി ഇങ്ങനെ ആ പാട്ടൊക്കെ വെള്ളാരം ആ പാട്ട് പാടില്ലേ വൈദേഹി? അപ്പൊ അടുത്തൊരു പാട്ട് വൈദേഹി, ഏത് പാട്ടാണ് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടം? ഐ ഗിരിനന്ദിനി. ആ അടിപൊളി പാട്ടാണല്ലോ, ഒന്ന് പാടിയേ. കൊള്ളാലോ, മിടുക്കി കേട്ടോ വൈദേഹി. ഒരു മിടുക്കി കുട്ടിയാണോ? ഐഗിരി നന്ദിനി എന്ന
1: പാട്ടൊക്കെ
0: ഐഗിരി നന്ദിനി എന്ന പാട്ടൊക്കെ പാടി നമ്മുടെ വൈദേഹി അടിപൊളിയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനിരിക്കുകയാണ്. അപ്പൊ അംഗനവാടിയിലാണ് നമ്മുടെ വൈദേഹി പഠിക്കുന്നത്. ആ അപ്പൊ ടീച്ചറിന്റെ പേരെന്താണ്?
1: വൈദേഹി.
0: വൈദേഹി എന്ന് തന്നെയാണ് ടീച്ചറിന്റെ പേര്. ആഹാ, എന്താണ് ടീച്ചറിന്റെ പേര്?

0: അപ്പൊ നമുക്ക് എന്ത് എന്തോ കുഞ്ഞ് ശരിയാക്കാൻ പോകുന്നത്, എന്തുണ്ടാക്കാൻ അറിയാം? മുട്ട പൊരിക്കാൻ അറിയാം. എങ്ങനെയാ മുട്ട പൊരിക്കുന്നത്? എങ്ങനെ, എന്തൊക്കെ വേണം? ആദ്യം മുട്ട എടുത്ത്,
1: ആദ്യം മുട്ട എടുക്കും,
0: ഇച്ചിരി ഉപ്പിടും, ലേശം, എന്നിട്ട്
1: കലക്കും,
0: കലക്കും,
1: എന്നിട്ട്
0: സ്റ്റൗ കത്തിക്കും,
1: സ്റ്റൗ
0: പിന്നെ
1: ഗ്യാസ്
0: ഓൺ ആക്കും. ഓക്കെ ഓക്കെ ഓക്കെ,
1: ഗ്യാസ് ഓൺ ആക്കും, എന്നിട്ട് ചട്ടി വെച്ച് മുട്ടി വെച്ചിട്ട് തിന്നു.
0: ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ, ഈ മുട്ട ശരിയാക്കുമ്പോൾ എനിക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് ചെയ്യുന്ന ഇഷ്ടം. പക്ഷേ വൈദുവിന് അത് ഇഷ്ടമല്ല അല്ലേ. ഇഷ്ടമല്ല. അപ്പൊ സാധാരണ നമുക്ക് ചെറുതിലേ തന്നെ ആഗ്രഹമൊക്കെ കാണത്തില്ലേ വൈദ്യ. എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാം? ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ വൈദ്യ കുട്ടിക്ക് എന്തുമായിരുന്നു ആഗ്രഹം?
1: ഈ ചെറിയ
0: ഡോക്ടർ ആവണമെന്നാണോ? ശരി. അപ്പൊ ടീച്ചർ ആവുകയാണെങ്കിൽ വൈദ്യഹി എന്തൊക്കെയായിരിക്കും പഠിപ്പിക്കുന്നത്?
1: എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് ഡോക്ടർ ടീച്ചർ ആവണ്ട, ഡോക്ടർ ആയാ
0: ഡോക്ടർ ആയാ മതി. അപ്പൊ ഡോക്ടർ ആവുമ്പോ എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നത്?
1: ഇഞ്ചക്ഷൻ
0: വെക്കും. ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ടാണോ വൈദ്യഹി ഡോക്ടർ ആവുന്നത്? ആണോ? എല്ലാരും നോക്കാൻ, സുഖമായിട്ട് എല്ലാരും സുഖമായിട്ട് ഇരിക്കാനും രോഗമൊന്നും വരാതെ നല്ലപോലെ മെഡിസിൻ ഒക്കെ കൊടുക്കുക അങ്ങനൊക്കെ അല്ലേ. ആ അപ്പൊ വൈദ്യഹി നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ. അപ്പൊ ഇത് ചെറുതിലേ തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വൈദ്യഹി കുട്ടി അത്ര സ്മാർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കുട്ടിത്താരം എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കളിലേക്ക് പറയാണ്, 3.5 വയസ്സുകാരിയാണ് നമ്മുടെ വൈദ്യഹി കുട്ടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു അവാർഡിലേക്ക് കുട്ടി കടന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈദ്യഹി കുട്ടിയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്.

0: റേഡിയോ സന്തനം 90.4 FM.
1: Once again, welcome back to Radio Sandhvanam 90.4 FM. Students, guest of the day, ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിത് ആണ്. വൈദേഹി സജിത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ഈ കുട്ടിത്താരം ഈ ഒരു അവാർഡിലേക്ക് കടന്നത്. അപ്പോൾ വൈദേഹി സജിത്തിൻ്റെ അമ്മയിലേക്ക് ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് വൈദേഹി ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം.
2: നമസ്കാരം.
1: പേരെന്താണ്?
2: ഷിബി.
1: അതെ. അപ്പൊ ഷിബി, ഈ ഒരു ചെറിയ പ്രായത്തിലെ മോക്ക് ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കടന്നത്?
2: നമുക്കൊരു 2 വയസ്സ് കഴിഞ്ഞപ്പോ, 2 വയസ്സൊന്ന് കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ ഓർമ്മയില്ല. എന്ന് വെച്ചാ ഒരു സംസാരിച്ച് തുടങ്ങി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ മെമ്മറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത് എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് എന്തിനെങ്കിലും ഇതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തിനേലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ആഡിലും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് കിട്ടിയത് പേഴ്സണലി അല്ലാത്ത ആൾക്കാർക്ക് കിട്ടി കണ്ടതല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ഇതുപോലെ കൊടുത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തിരക്കി, അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തുമായിരുന്നു.
1: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഇത് പലർക്കും പല പേരൻസിനും അറിയാതെ, ചിലപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല മെമ്മറി പവർ ആണ്, അപ്പോൾ പല പേരൻസിനും അറിയാത്തത് കൊണ്ട് പലർക്കും ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക്, ശ്രോതാക്കളിലേക്ക് ഒരു വിവരം എന്ന രീതിയിൽ ഷിബിക്ക് എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു അവാർഡിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നതൊക്കെ?
2: ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഭയങ്കര ജീനിയസ് ആണ്. പണ്ടത്തെ ഒരു ജനറേഷൻ പോലല്ല, എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചതായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമുക്കിത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് ആ സൈറ്റിൽ എത്തപ്പെടാൻ പറ്റും. എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണം. എന്തിനാണ് കുട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇപ്പം അവർക്ക് ഇത്ര ഇത്ര ടാലൻ്റ് ഉണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ പറയും എന്ന് മിനിമം ഒരു 8 talents ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് ചോദിക്കുമ്പം അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, അതിനനുസരിച്ച് ഫെർദർ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്ന എല്ലാം മെയിൽ വഴിയായിരിക്കും കൂടുതൽ കോൺടാക്ട്സ്. അപ്പം എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കണം. ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്.
1: അതെ അല്ലേ. അപ്പൊ എന്തായാലും ആ വൈദേഹി കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ചെറുതിലെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു പവർ മനസ്സിലായി?
2: അതാ, ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അത് ഇങ്ങോട്ട് പറയുകയും ഓർത്ത് വെച്ച് നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അത് ഇങ്ങോട്ട് ഓർത്ത് വെച്ച് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കൊടുക്കാം എന്നൊക്കെ തോന്നി നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തത്. പിന്നീട് അതിനുശേഷം നമുക്കിത് കിട്ടിയതിന് ശേഷം ഒരുപാട് പേരൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: അതെ അല്ലേ. അപ്പൊ നല്ലൊരു കാര്യമാണ് ഷിബി. കാര്യം കുഞ്ഞിന് പല അമ്മമാർക്കും അറിയാത്ത പല കഴിവുകളും കുഞ്ഞുങ്ങളിലുണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ മൂവ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വൈദേഹി കുട്ടിക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി. അതിന്റെ പിന്നീടുള്ള സെക്ഷൻസും ഒരുപാട് ചലഞ്ചിങ് തന്നെ ആയിരിക്കും. ഈ ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പേരൻസ് ആണ് അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു റൂട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലോ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ചലഞ്ചിങ് അല്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു?
2: അല്ല, നമുക്ക് വീഡിയോസ് എടുത്ത് ആണ് അവർക്ക് എവിഡൻസ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഒന്നാമതേ കുഞ്ഞാണ്, അപ്പൊ ഒരിടത്ത് ഇരുന്ന് അങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമല്ല. നമ്മൾ പുറകേ നടന്നാണ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും എടുക്കുകയും അയക്കുകയും എല്ലാം ചെയ്തിരുന്നത്. അത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ IBR അച്ചീവർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം IBR റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേറൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതിനായിരുന്നു. IBR റെക്കോർഡ് ഹോൾഡേഴ്സിന് നെക്സ്റ്റ് ലെവൽ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കഴിവ് നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IBR എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇത് നോക്കിയായിരുന്നു, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് ലെവൽ ആണല്ലോ. അപ്പം നമ്മളത് നോക്കിയപ്പോഴത്തേക്കിനും നമുക്കത് അവർ മെയിൽ അയച്ചു. വൺസ് നമുക്ക് IBR റെക്കോർഡ് ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം ആദ്യമേ തന്നെ ഇനി പുതുതായി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു കഴിവ് കുട്ടിയിൽ കാണുവാണെങ്കിൽ അത് ചെയ്യണം. അതാകുമ്പോഴത്തേക്കിനും നമുക്ക് നെക്സ്റ്റ് ലെവല് നമുക്ക് ഫോളോ

0: സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം വൈദൂന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം തൊട്ടേ ഐ ബി ആർ റെക്കോർഡ് ഹോൾഡർ പിന്നെ ഏഷ്യ ബുക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കണം.
1: അതെ അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടിത്താരമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ. നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും ഒരു സന്തോഷമായി കാണും. പലതും പറയുന്നത് നമുക്ക് വേർഡ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. പക്ഷെങ്കിലും ഒരുപാട് കാര്യങ്ങളും സംസാരമായിട്ടൊക്കെ ഇനി തുടർന്നുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദ്യുക്കുട്ടി നമ്മളോടൊപ്പം ചേരുന്നതാണ്. റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ താരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആയിരുന്നു. വൈദേഹി സജിത്തിന്റെ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷിബി. അപ്പോൾ ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള പല പാതകൾക്കും വളരെ സപ്പോർട്ടീവായിട്ട് ഷിബിയും ഷിബിയുടെ ഹസ്ബൻഡായിട്ടുള്ള സജിത്തും കൂടെ ഉണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള അതായത് എന്തെങ്കിലും ഒരു ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പേരൻസ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വൈദേഹി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയായിട്ടുള്ള വൈദേഹി സജിത്തുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വൈദേഹിയുടെ അമ്മയായിട്ടുള്ള ഷിബി, ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിതാരമായിട്ട് വൈദേഹി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഷിബിക്ക്?
0: ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ആദ്യം തന്നെ ആതിരയോട് എത്ര എങ്ങനെ നന്ദി പറയണ്ടേന്ന് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ളൈ സാർ, സാറിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: അതെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള വർത്താനങ്ങളായിട്ടാണ് നമ്മുടെ വൈദേഹി നമുക്ക് വേണ്ടി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് പാട്ടും വർത്താനവും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ചെറിയൊരു കുഞ്ഞാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനിയുള്ള തുടർന്ന് ഉള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദേഹിയും റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ഈ കുറച്ച് നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ അടുത്ത താരവുമായി എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
2: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം എന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്ദേഹമാപി ദ്വിതീയാവിഭക്തി നമുസംഗലിംഗ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസവും ദ്വിതീയാവിഭക്തിയിലെ നമുസംഗലിംഗ വാക്യങ്ങളെ കാണാം. പ്രിയ നാടകം പശ്യതി, പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകം പശ്യതി, പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകം പശ്യതി. അഹം കങ്കണാനി ധരാമി, ഞാൻ വളകളെ ധരിക്കുന്നു. അഹം കങ്കണാനി ധരാമി, ഞാൻ വളകളെ ധരിക്കുന്നു. ഞാൻ വളകളെ ധരിക്കുന്നു. അഹം കങ്കണാനി ധരാമി. ഭവാൻ ദശരൂപ്യകാണി ദദാതു, താങ്കൾ 10 രൂപയെ തരൂ. ഭവാൻ ദശരൂപ്യകാണി ദദാതു, താങ്കൾ 10 രൂപയെ തരൂ. താങ്കൾ 10 രൂപയെ തരൂ. ഭവാൻ ദശരൂപ്യകാണി ദദാതു. സർവേ വസ്തൂനി ആനിതവന്തഹവാ, എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? സർവേ വസ്തൂനി ആനിതവന്തഹവാ, എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? സർവേ വസ്തൂനി ആനിതവന്തഹവാ. യാത്രികഃ പുണ്യക്ഷേത്രാണി ഗച്ഛതി, യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രികഃ പുണ്യക്ഷേത്രാണി ഗച്ഛതി, യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രികഃ പുണ്യക്ഷേത്രാണി ഗച്ഛതി. ഭക്താഃ പുഷ്പാണി അവചിനോതി, ഭക്തന്മാർ പുഷ്പങ്ങളെ പറിക്കുന്നു. ഭക്താഃ പുഷ്പാണി അവചിനോതി, ഭക്തന്മാർ പുഷ്പങ്ങളെ പറിക്കുന്നു. ഛാത്രഃ പുസ്തകാനി സ്വീകരോതി, കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. ഛാത്രഃ പുസ്തകാനി സ്വീകരോതി, കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. ഛാത്രഃ പുസ്തകാനി സ്വീകരോതി. കർമ്മകരഃ ഭവനാനി ശുദ്ധീകരോതി, ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. കർമ്മകരഃ ഭവനാനി ശുദ്ധീകരോതി, ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. കർമ്മകരഃ ഭവനാനി ശുദ്ധീകരോതി. പത്രവിതാരകഃ പത്രാണി ആനയതി, പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. പത്രവിതാരകഃ പത്രാണി ആനയതി, പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. പത്രവിതാരകഃ പത്രാണി ആനയതി, പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. സതീശഃ മിത്രാണി ആഹ്വയതി, സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശഃ മിത്രാണി ആഹ്വയതി, സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശനഃ മിത്രാണി ആഹ്വയതി. ആപണികഃ പാത്രാണി സമ്യക് സ്ഥാപയതി, കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. ആപണികഃ പാത്രാണി സമ്യക് സ്ഥാപയതി, കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. ആപണികഃ പാത്രാണി സമ്യക് സ്ഥാപയതി. ധനികഃ മന്ദിരാണി നിർമാതി, ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികഃ മന്ദിരാണി നിർമാതി, ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികഃ മന്ദിരാണി നിർമാതി. അഹം സന്യാസിന വർദ്ധയാമി, അഹം സസ്യാനി വർദ്ധയാമി, ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അഹം സസ്യാനി വർദ്ധയാമി, ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അഹം സസ്യാനി വർദ്ധയാമി. മഹാരാജഃ രാജ്യാനി ജയതി, മഹാരാജാവ് രാജ്യങ്ങളെ ജയിക്കുന്നു. മഹാരാജാവ് രാജ്യങ്ങളെ ജയിക്കുന്നു. മഹാരാജഃ രാജ്യാനി ജയതി. ശിശുഹു ക്രീഡനകാനി ഇച്ഛതി, ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശുഹു ക്രീഡനകാനി ഇച്ഛതി, ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശു കളിപ്പാട്ട

0: ങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശുഹു ക്രീഡന കാനി ഇച്ഛതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Music with Radio Santhanam 90.4 FM.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഇറാനുമായി സ്വിറ്റ്സർലാൻഡിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇസ്രയേൽ ലെബനൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് അടച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. കടലെടുക്ക് അടച്ചാൽ ഇറാന് സ്വന്തമായൊരു രാജ്യം പോലും ഇല്ലാതാകുമെന്നും ലെബനനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ നിയന്ത്രിച്ചില്ല എങ്കിൽ ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഒരു പുതിയ തുടക്കമാണ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിൽ കോയമ്പത്തൂർ ഇഷ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ പരിശീലനം നടന്നു. യോഗാ ദിനാചരണം ഡിഫറൻറ്റ് ആർട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുക്കാട് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ ഭക്ഷ്യമരുന്ന് നിയന്ത്രണ ഏജൻസിയായ FDA ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകളുടെ 11,460 കുപ്പികൾ രാജ്യവ്യാപകമായി റീകോൾ ചെയ്തതായി അറിയിച്ചു. മരുന്ന് ശരീരത്തിൽ ആവശ്യമായ രീതിയിൽ ലയിക്കാത്തതിനാൽ അതിന് ഫലപ്രാപ്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. റീകോൾ ചെയ്ത മരുന്നുകൾ ഇന്ത്യയിലെ ഇൻവെന്റിയ ഹെൽത്ത് കെയർ ലിമിറ്റഡ് നിർമ്മിച്ചതായും അമേരിക്കയിൽ റൈസിംഗ് ഫാർമ ഹോൾഡിംഗ്സ് വിതരണം ചെയ്തതായും റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. മരുന്നുകളുടെ കാലാവധി 2027 ഏപ്രിൽ വരെയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. FDA ഇതുവരെ റീകോളിന്റെ അപകടനില പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെയോ ഫാർമസിസ്റ്റിന്റെയോ നിർദ്ദേശം കൂടാതെ മരുന്ന് പെട്ടെന്ന് നിർത്തരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഫുട്ബോൾ ലോകത്ത് വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലയണൽ മെസ്സി പുതിയ ചരിത്ര നേട്ടം സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് അർജന്റീനൻ ക്യാപ്റ്റൻ ഇനി തന്റെ പേരിൽ മാറ്റിയെഴുതിയത്. ഡാളസ് സ്റ്റേഡിയത്തിൽ ഓസ്ട്രിയക്കെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയാണ് മെസ്സി ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. ജർമ്മനിയുടെ മുൻ താരം മിറോസ്ലാവ് ക്ലോസിയുടെ 12 വർഷം പഴക്കമുള്ള 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി തകർത്തത്. മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ തന്റെ 17-ാം ലോകകപ്പ് ഗോളോടെ ക്ലോസി മറികടന്ന് മെസ്സി. ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടി നേടി ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടം 18-ആയി ഉയർത്തി. മത്സരത്തിൽ ഓസ്ട്രിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ അർജന്റീന ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. അമേരിക്ക, മെക്സിക്കോ, ജർമ്മനി എന്നിവർക്കൊപ്പം അടുത്ത റൌണ്ടിലേക്ക് മുന്നേറുന്ന ആദ്യ 4 ടീമുകളിലൊന്നായി അർജന്റീന മാറി. ഇതിഹാസ താരം മർഡോണയുടെ പ്രശസ്തമായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ പിറന്നിട്ട് കൃത്യം 40 വർഷം തികയുന്ന അതേ ദിവസമാണ് മെസ്സി ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനായി കാലിഫോർണിയയിൽ നടന്ന ചടങ്ങിൽ $4 മില്യൺ ഏകദേശം 33 കോടിയിലധികം രൂപ ധനസമാഹരണം നടത്തി. ബെർക്ലി ഹൌസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്മാർട്ട് വില്ലേജ് മൂവ്മെന്റ് സംഘടിപ്പിച്ച ആദ്യ വാർഷിക ഗാലയിലാണ് ഈ തുക സമാഹരിച്ചത്. കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യയിലെ 1200 ഗ്രാമങ്ങളിലായി 16 ലക്ഷത്തിലധികം ആളുകളിലേക്ക് സമാധാനപരവും സുസ്ഥിരവുമായ വികസനം എത്തിക്കാൻ SVM-ന് സാധിച്ചിട്ടുണ്ട്. ലോസാഞ്ചലസിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ KJ ശ്രീനിവാസ്, പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മനുഷ, CVM സ്ഥാപകൻ ഡോക്ടർ അനിൽ ഷാ എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഫിലിപ്പൈൻസിൽ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കെ സ്കൂൾ ക്യാമ്പസിൽ നടന്ന വെടിവെപ്പിൽ 3 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫിലിപ്പൈൻസ് നഗരത്തിലെ സാൻ ജോസ് നാഷണൽ ഹൈസ്കൂളിലാണ് ദാരുണ സംഭവം നടന്നത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണവുമായി ബന്ധപ്പെട്ട് 14-15 വയസ്സുള്ള 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്കൂളിൽ നേരിട്ട പീഡനവും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുന്നു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: Loving You.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ബിസിനസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പമ്പയിൽ ജാതനേ
1: ശരണയ്യപ്പ,
0: വന്ദനദാസനേ
1: ശരണയ്യപ്പ.
0: സത്യമാം പൊന്ന് പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ട